0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു.

കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ആണ്ട് ജൂൺ മാസം 22 തീയതി തിങ്കളാഴ്ച. കൊലവർഷം 1201, മിഥുനമാസം 8 തീയതി ഉത്രം നക്ഷത്രം. സ്റ്റീവ് ജോബ്സ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സമയം പരിമിതമാണ്, അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം ജീവിച്ച് അത് പാഴാക്കരുത്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് കരുതി സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെക്കാറുണ്ടോ? വേണ്ട, ഈ ജീവിതം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തിന് കാതോർക്കുക, അതിനനുസരിച്ച് ധൈര്യമായിട്ട് മുന്നോട്ടു പോകുക. നിങ്ങൾ നിങ്ങളായി തിളങ്ങുന്ന ഒരു മനോഹരമായ ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നമ്മുടെ ജീവിതത്തിൽ നാം സംസാരിക്കുന്നതും നാം ചെവി കൊടുക്കുന്നതും പലപ്പോഴും ക്രിയാത്മകമായ നല്ല വർത്തമാനങ്ങൾക്ക് വേണ്ടിയല്ല. നാം പ്രാർത്ഥനയ്ക്കും മറ്റുമായി ചിലവാക്കുന്നതും വായനയ്ക്കു വേണ്ടി ചിലവാക്കുന്നതും ഇതുപോലെ വളരെ കുറച്ച് സമയം മാത്രമാണ്. ഇക്കാലയളവിൽ പലരും പലതും നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇനി പറയാനിരിക്കുന്നു. വേണ്ടതും ഏറെ വേണ്ടാത്തതുമായ കാര്യങ്ങൾ, അതൊക്കെ കേൾക്കാൻ നാം നമ്മുടെ ഏറിയ പങ്ക് സമയവും ചിലവഴിക്കുന്നു. എല്ലാവരും പറയുന്നതെല്ലാം ചെവിക്കൊണ്ട് ജീവിക്കാൻ നിന്നാൽ ജീവിതം വിഷമത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൂടാതെ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് അവനവർ തന്നെ തീരുമാനിക്കണം, അതാണ് ഉചിതം. ആരെയും ദ്വേഷിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ, മറ്റൊരാൾക്കും ദോഷം വരുത്താതെ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നോക്കൂ, നമുക്ക് നല്ല സമാധാനം ലഭിക്കും. ആമ മുയൽ കഥ ഏറെ പ്രസിദ്ധമാണല്ലോ. ആമകളും നമുക്കൊരു നല്ല സന്ദേശം നൽകുന്നുണ്ട്. എന്താണത്? പ്രോഗ്രസ് ഡസൻ്റ് നീഡ് ടു ബി ഫാസ്റ്റ്, യു ജസ്റ്റ് നീഡ് ടു കീപ് മൂവിംഗ് ആൻഡ് ഫോക്കസ് ഓൺ ദി ഡിറക്ഷൻ. ദിസ് ഇസ് ടർട്ടിൽ തിയറി. യു ഡോണ്ട് നീഡ് ടു ബി ഫാസ്റ്റ്, യു ജസ്റ്റ് നീഡ് ടു കീപ് മൂവിംഗ് ഇൻ യുവർ ഓൺ ടൈം, ഇൻ യുവർ ഓൺ വേ. കുറച്ച് സ്വപ്നങ്ങളും സ്വയം തലയിലെടുത്തു വെച്ച ഒരുപാട് ഉത്തരവാദിത്വങ്ങളും അവയ്ക്കിടയിലെവിടെയോ മറന്നുപോകുന്ന സ്വന്തം ഇഷ്ടങ്ങളും, ഇതല്ലേ നമ്മുടെ ജീവിതം? മരങ്ങളും മനുഷ്യരും ഒരുപോലെയാണ്. തണൽ നൽകാൻ കഴിയുന്നിടത്തോളം രണ്ടിന് ചുറ്റിലും ആളുകളുണ്ടാവും. അത് കഴിഞ്ഞാൽ ആരുമുണ്ടാവില്ല, ഒറ്റപ്പെടും. മനഃപൂർവ്വമല്ലെങ്കിൽ പോലും ഒഴിവാക്കപ്പെടും. ഒറ്റപ്പെടും എന്ന ബോധ്യത്തോടെ ജീവിക്കുക. ഏതു സാഹചര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കുക. ചെളിക്കുണ്ടിൽ വളരുന്ന താമര പുറം ലോകത്തിന് സമ്മാനിക്കുന്നത് വശ്യസുന്ദരമായ കാഴ്ചയാണ്. ചെളിക്കുണ്ടിൽ പോലും നമുക്ക് താമര വിരിയിക്കാം. നല്ലയിടത്തെ സഹവാസം നമുക്ക് ഗുണം മാത്രമേ നൽകൂ. നമ്മുടെ ഭാഷ, സ്വഭാവം, പെരുമാറ്റം എല്ലാം നാം കൂടുതൽ സഹവസിക്കുന്ന ഇടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ നല്ല ശീലങ്ങളുള്ള നല്ല വ്യക്തികളുമായുള്ള സഹവാസം പ്രോത്സാഹിപ്പിക്കുക. അത് നമ്മിലും നല്ല ഊർജം നിറയ്ക്കും. നാം സയൻസിൽ പഠിക്കാറുണ്ട് ട്യൂണിംഗ് ഫോക്കിന്റെ തത്വം. എല്ലാ ശബ്ദ തരംഗങ്ങളും സമാന തരംഗങ്ങളെ തേടി പോകാനുള്ള ശ്രമം നടത്താറുണ്ട്. ഒരേ ആവൃതി അഥവാ ഫ്രീക്വൻസിയുള്ള തരംഗങ്ങൾ ഒത്തുചേർന്നാൽ അത് കൂടുതൽ ഫ്രീക്വൻസിയിൽ റെസൊണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കമ്പനം ചെയ്യും. അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്ത് പോസിറ്റീവ് എനർജി കളിയാടിയാൽ നമ്മിലുള്ള പോസിറ്റീവ് എനർജി പരിസരത്തുള്ളതുമായി ചേർന്ന് കൂടുതൽ പോസിറ്റീവ് എനർജി അഥവാ ഊർജം നമുക്ക് പ്രദാനം ചെയ്യും. നെഗറ്റീവ് തരംഗങ്ങൾ എപ്പോഴും തേടിപ്പോകുന്നത് ചുറ്റുവട്ടത്തുള്ള നെഗറ്റീവ് തരംഗങ്ങളെ തന്നെയാണ്. അവ തമ്മിൽ ചേർന്നാൽ കൂടുതൽ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റും ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് പറയുന്നത് ഇക്കാരണങ്ങളാലാണ്. മനുഷ്യന് മാത്രം ദൈവം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് വിവേകം. തിരിച്ചറിവ് എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. ഏതു കാര്യത്തിനും രണ്ടു വശങ്ങളുണ്ടെന്നും രണ്ടു ഭാഗങ്ങളും വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കൂ എന്ന രീതി അവലംബിക്കുന്നതുമാണ് നല്ലത്. ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, എപ്രകാരമാണ് ചിന്തിച്ചു പ്രവർത്തിക്കേണ്ടത് എന്ന് വിവേകമുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ഏത് പ്രതിസന്ധിയെയും ഏത് പ്രതികൂല സാഹചര്യത്തെയും വിവേകത്തോടെ നേരിട്ടാൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത കുറയും. കാപട്യത്തിന്റെ ലോകത്ത് നല്ലവനായി അഭിനയിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിനേക്കാൾ യുക്തി സ്വന്തം ആഗ്രഹങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് മോശക്കാരനാവുന്നതാണ്. എന്നാൽ തണലായവർ തളരുമ്പോൾ തുണയാവാൻ മടിക്കരുത്. കാരണം തളരുന്ന നാളുകൾ എല്ലാവർക്കും ഉണ്ടാകാം. ശരിക്കും ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ചിലക്കൊപ്പം നമ്മൾ സമയത്തെ മറന്നുപോകുന്നു, അവരോടൊപ്പം സമയം പങ്കിടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചിലരാകട്ടെ സമയത്തോടൊപ്പം നമ്മളെയും മറന്നുപോകുന്നു. അങ്ങനെയുള്ളവർക്ക് നാം മാപ്പ് കൊടുക്കേണ്ടതുണ്ടോ? മാപ്പ് കൊടുത്തു എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ വീണ്ടും വിശ്വസിക്കുക എന്നത് അസാധ്യവും. കാരണം ഉടഞ്ഞ കണ്ണാടിയിൽ എത്ര ശ്രമിച്ചാലും പഴയ മുഖം കാണാൻ കഴിയില്ല. വിവേകത്തോടെ ജീവിക്കുക. നമുക്ക് ഈ ഗാനമൊന്ന് ശ്രദ്ധിക്കാം.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 22-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി പൂർണമായി മാറ്റിയ ഓപ്പറേഷൻ ബാർബറോസ ആരംഭിച്ചത് 1941 ജൂൺ 22-ാണ്. അഡോൾഫ് ഹിറ്റ്ലറുടെ നിർദ്ദേശപ്രകാരം നാസി ജർമ്മനി അന്നത്തെ സോവിയറ്റ് യൂണിയനെ വൻ സൈനിക സന്നാഹത്തോടെ ആക്രമിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക അധിനിവേശമായിരുന്നു ഇത്. അതുവരെ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന അനാക്രമണ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ഹിറ്റ്ലറുടെ ഈ നീക്കം ഒടുവിൽ ജർമ്മനിയുടെ തന്നെ പതനത്തിന് കാരണമായി. ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട റഷ്യൻ മുന്നണിയിലെ രൂക്ഷമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച ദിവസമാണ് ഇത്. ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന കത്തോലിക്ക സഭയുടെ പരമ്പരാഗത വിശ്വാസത്തിന് വിരുദ്ധമായി ശാസ്ത്രസത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഗലീലിയോ ഗലീലിയെ റോമിലെ മതകോടതി ശിക്ഷിച്ച വാർത്ത പുറത്തു വന്നത് 1633 ജൂൺ 22-ാണ്. ജീവൻ രക്ഷിക്കാനായി തന്റെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് കോടതിക്ക് മുമ്പാകെ അദ്ദേഹത്തിന് സത്യം ചെയ്യേണ്ടി വന്നു. തുടർന്ന് അദ്ദേഹത്തെ ആജീവനാന്ത വീട്ടുതടങ്കലിന് വിധിച്ചു. ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിവസങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുമ്പോഴും സത്യത്തിനു വേണ്ടിയുള്ള ശാസ്ത്രജ്ഞരുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി ഈ ദിവസം നിലകൊള്ളുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെച്ചതിനു ശേഷം നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയായ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1939 ജൂൺ 22-ാണ്. കോൺഗ്രസിനുള്ളിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരെയും വിപ്ലവകാരികളെയും ഒന്നിപ്പിച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കൂടുതൽ ശക്തമായ പോരാട്ടം നയിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് കൂടുതൽ വേഗതയും തീവ്രതയും നൽകാൻ ഈ പാർട്ടിയുടെ രൂപീകരണത്തിലൂടെ നേതാജിക്ക് സാധിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യകാല വിപ്ലവ സംഭവങ്ങളിൽ ഒന്ന് നടന്നത് 1897 ജൂൺ 22-ാണ്. പൂനെയിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ ജനങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച ബ്രിട്ടീഷ് പ്ലേഗ് കമ്മീഷണർ WC റാൻറ്റിനെ ദാമോദർ ഹരി ചബേക്കർ, ബാലകൃഷ്ണ ഹരി ചബേക്കർ എന്നീ സഹോദരന്മാർ വെടിവെച്ചു കൊന്നു. വിക്ടോറിയ രാജ്ഞിയുടെ പട്ടാഭിഷേകത്തിന്റെ 60-ാം വാർഷികാഘോഷങ്ങൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന റാൻറ്റിനെയാണ് ഇവർ ലക്ഷ്യമിട്ടത്. ഈ സംഭവം മഹാരാഷ്ട്രയിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഉണർവ് നൽകുകയും പിന്നീട് ചബേക്കർ സഹോദരന്മാർ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ സൈന്യത്തിനു മുമ്പിൽ ഫ്രാൻസ് ഔദ്യോഗികമായി കീഴടങ്ങൽ കരാറിൽ ഒപ്പുവെച്ചത് 1940 ജൂൺ 22-ന്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഫ്രാൻസിനോട് കീഴടങ്ങിയ അതേ റെയിൽവേ വാഗണിൽ വെച്ച് തന്നെ ഫ്രാൻസിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചുവെന്നത് ഹിറ്റ്ലറുടെ പ്രതികാര ബുദ്ധിയുടെ തെളിവായിരുന്നു. ഇതിനെ തുടർന്ന് ഫ്രാൻസ് വിഭജിക്കപ്പെടുകയും ഒരു ഭാഗത്ത് ജർമ്മൻ അനുകൂല വിഷി ഫ്രാൻസ് ഭരണകൂടം നിലവിൽ വരികയും ചെയ്തു. യൂറോപ്പിലെ വൻ ശക്തിയായിരുന്ന ഫ്രാൻസിന്റെ ഈ തകർച്ച സഖ്യകക്ഷികൾക്ക് വലിയ ആഘാതമായി മാറി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 22. തെന്നിന്ത്യൻ സിനിമാ ലോകവും രാഷ്ട്രീയ ലോകവും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു വലിയ ആഘോഷത്തിന്റെ ദിവസമാണ് ഇന്ന്. ബോക്സ് ഓഫീസുകളെ വിറപ്പിക്കുന്ന, എന്നാൽ ഇന്ന് തമിഴകത്തിന്റെ രാഷ്ട്രീയ സിംഹാസനത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന തമിഴ്നാടിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദളപതി വിജയുടെ ജന്മദിനം. സിനിമയിലെ ജനപ്രിയ നായകനിൽ നിന്നും ജനലക്ഷങ്ങളെ നയിക്കുന്ന ഭരണാധികാരിയിലേക്കുള്ള വളർച്ച പെട്ടെന്നായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഈ തരംഗത്തിനും രാഷ്ട്രീയ വിജയത്തിനും പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ വലിയൊരു കഥയുണ്ട്. പ്രശസ്ത സംവിധായകൻ SA ചന്ദ്രശേഖരന്റെ മകനായി സിനിമയിലെത്തിയ വിജയ്ക്ക് തുടക്കകാലത്ത് നേരിടേണ്ടി വന്നത് വലിയ വിമർശനങ്ങളും പരാജയങ്ങളുമായിരുന്നു. ഒരു നടന് വേണ്ട രൂപമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഇടത്തുനിന്നാണ് കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ട് അദ്ദേഹം സിനിമാ ലോകം കീഴടക്കിയത്. പൂവയുനക്കാക്, കാതലുക്ക് മര്യാദ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രണയനായകനായി വന്ന് പിന്നീട് തിരുമലൈ, ഗില്ലി, പോക്കിരി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യ കണ്ട മാസ് ആക്ഷൻ ഹീറോവായി വിജയ് മാറി. ഓരോ വീഴ്ചയിലും കൂടുതൽ ശക്തനായി തിരിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ ജീവിതം ഏതൊരു മനുഷ്യനും വലിയൊരു പ്രചോദനമാണ്. വിജയ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തിയേറ്ററുകളെ ഇളക്കി മറിക്കുന്ന ആ സ്റ്റൈലിഷ് എൻട്രിയും സ്ക്രീനിൽ അദ്ദേഹം കാൽവെച്ച് തുടങ്ങുന്ന തകർപ്പൻ നൃത്ത ചുവടുകളുമാണ്. വെറുമൊരു നടൻ എന്നതിനപ്പുറം അസാധ്യമായ ടൈമിംഗ് ഉള്ള ഒരു എന്റർടൈനർ ആയിരുന്നു അദ്ദേഹം. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വിജയ് ചിത്രങ്ങൾക്കായി കാത്തിരുന്നത് ആ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയാണ്. തമിഴ്നാട്ടിലെ അതിരുകൾക്കപ്പുറം കേരളത്തിൽ ഒരുപക്ഷെ സ്വന്തം നാട്ടിലെ നടന്മാരെക്കാൾ കൂടുതൽ ആരാധകർ വിജയ്ക്കുണ്ടെങ്കിൽ അതിന് കാരണം മലയാളി പ്രേക്ഷകർ അദ്ദേഹത്തിന് നൽകിയ സ്നേഹമാണ്. സിനിമയിലെ വലിയ വിജയങ്ങൾക്കിടയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി രൂപീകരിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ദ്രാവിഡ രാഷ്ട്രീയ സമവാക്യങ്ങളെ തിരുത്തിക്കുറിച്ചാണ് അദ്ദേഹം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത്. സിനിമയിലെ ദളപതിയിൽ നിന്ന് ജനങ്ങളുടെ യഥാർത്ഥ തലൈവനിലേക്ക് മാറിയ അദ്ദേഹത്തിന്റെ ഭരണം വലിയ പ്രതീക്ഷകളോടെയാണ് രാജ്യം നോക്കിക്കാണുന്നത്. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടുക എന്ന വിജയ് ശൈലി നമ്മുടെ ജീവിതത്തിലും പകർത്താം. ഒരിക്കൽ കൂടി തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
3: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
2: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
4: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. രാജ്യത്ത് ആദ്യമായി ആരംഭിക്കുന്ന ഡിജിറ്റൽ സെൻസസ് പ്രവർത്തനങ്ങളുടെ ഒന്നാംഘട്ട ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ നടത്താനുള്ള സൌകര്യം ലഭ്യമായി തുടങ്ങി. June 30 വരെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് SC.census.gov.in എന്ന പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്താം. ഗൂഗിളിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ എന്ന് സെർച്ച് ചെയ്താലും പോർട്ടൽ ലഭ്യമാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർശന നിർദ്ദേശപ്രകാരം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും തങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിലൂടെ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. ജില്ലയിലെ എല്ലാ വകുപ്പ് ഓഫീസ് മേധാവിമാരും തങ്ങളുടെ കീഴിലുള്ള മുഴുവൻ ജീവനക്കാരും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയെന്ന് ഉറപ്പാക്കി June 26 റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജില്ലാ സെൻസസ് ഓഫീസറായ ADM അറിയിച്ചു. ജില്ലയിലെ ഗവൺമെന്റ് ITIകളിൽ കായിക താരങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് ജില്ലാ സ്പോർട്സ് കൌൺസിൽ

0: പ്രതീക്ഷ ക്ഷണിച്ചു. 2024 April 1 മുതൽ 2026 March 31 വരെയുള്ള കാലയളവിൽ ചുരുങ്ങിയത് വിദ്യാഭ്യാസ സബ്ജില്ലാതല മത്സരങ്ങളിൽ ഏതെങ്കിലും കായിക ഇനത്തിൽ പങ്കെടുത്ത് 3rd സ്ഥാനമെങ്കിലും നേടിയവരാകണം അപേക്ഷകർ. അതത് ITI കളിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചതിന്റെ പകർപ്പുകൾ, വിദ്യാഭ്യാസ യോഗ്യത, സ്പോർട്സ് പ്രാവീണ്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫീസിൽ ലഭ്യമാക്കണം. ITI കളുടെ എണ്ണം അനുസരിച്ച് പകർപ്പുകൾ നൽകേണ്ടതാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടതിനാൽ 5 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിത പുതുക്കൽ സെപ്റ്റംബർ വരെ സൌജന്യമായി എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും ലഭ്യമാണെന്ന് സംസ്ഥാന ITI മിഷൻ ഡയറക്ടർ അറിയിച്ചു. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് പ്രവേശനം, ഡിജിലോക്കർ, അപാർ, പാൻ കാർഡ് എന്നിവയ്ക്ക് ആധാർ അത്യാവശ്യമാണ്. സമയബന്ധിതമായി പുതുക്കുന്നത് മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. നവജാത ശിശുക്കൾക്കുൾപ്പെടെ ആധാറിന് എൻറോൾ ചെയ്യാം. 0 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് അവരുടെ ബയോമെട്രിക്സ് ശേഖരിക്കുന്നില്ല. മാതാപിതാക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ചാണ് കുട്ടികൾക്ക് ആധാർ നൽകുന്നത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതിയാവും. കുട്ടികൾക്ക് ഭാവിയിൽ എല്ലാ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ തന്നെ ആധാർ എടുക്കാൻ ശ്രദ്ധിക്കുക. ജില്ലയിലെ ഒരു അർദ്ധസർക്കാർ സ്ഥാപനത്തിൽ ഹെവി എക്യുപ്മെന്റ് ഓപ്പറേറ്റർ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത ട്രാക്ടർ മെക്കാനിക്കിൽ ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EMM മെക്കാനിക് ട്രേഡ് ഹെവി വെഹിക്കിൾസ് ലൈസൻസ് സഹിതം. പ്രായപരിധി 2025 January 1 18-നും 36-നും മതി. പ്രതിമാസ വേതനം 18,000 രൂപ. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ July 2 പേര് രജിസ്റ്റർ ചെയ്യണം. LBS പാലക്കാട് ഉപകേന്ദ്രത്തിൽ ജൂലൈയിൽ ആരംഭിക്കുന്ന കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, C++ എന്നീ തൊഴിൽ അധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോളേജ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി ശനിയാഴ്ചകളിൽ മാത്രം നടത്തുന്ന പ്രത്യേക ബാച്ചുകളിലേക്കും പ്രവേശനം തുടങ്ങി. വിവരങ്ങൾ നൂറണിയിലുള്ള ചാരുത ചേംബേഴ്സിൽ പ്രവർത്തിക്കുന്ന LBS സബ് സെന്ററിൽ ലഭിക്കും. അട്ടപ്പാടി ITDP ഓഫീസ് പരിധിയിലുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ മെന്റർ ടീച്ചർമാരെ താൽക്കാലികമായി നിയമിക്കുന്നു. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മേഖലയിലെ ഇരുള, മുടുക, കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗ്ഗക്കാർക്കാണ് അവസരം. 26 ഒഴിവുകളാണുള്ളത്. യോഗ്യത TTC, DED. പ്രായപരിധി 2026 January 1 18 മുതൽ 45 വയസ്സിനുള്ളിൽ. നിശ്ചിത യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ BED, MGLC അധ്യാപന പരിചയമുള്ളവർ, PVTG വിഭാഗത്തിൽ നിന്നും +2 യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. 2027 March 31 വരെയാണ് നിയമന കാലാവധി. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, സമുദായം, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം June 23 വൈകിട്ട് 5 അട്ടപ്പാടി ITDP പ്രോജക്ട് ഓഫീസർക്ക് സമർപ്പിക്കണം. ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ 1st MA മ്യൂസിക് കോഴ്സിന് അപേക്ഷിച്ച BA മ്യൂസിക് അല്ലാതെ മറ്റ് വിഷയങ്ങളിൽ ബിരുദമുള്ളവർക്ക് അഭിരുചി പരീക്ഷ June 23 രാവിലെ 10 നടക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ അഡ്മിഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ സുവോളജി, സംസ്കൃതം വകുപ്പുകളിൽ അതിഥി അധ്യാപക ഒഴിവിലേക്ക് June 24 അഭിമുഖം നടത്തുന്നു. UGC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. UGC യോഗ്യതയുള്ളവരില്ലെങ്കിൽ 55% കുറയാത്ത മാർക്ക് ബിരുദാനന്തര ബിരുദ തലത്തിൽ നേടിയിട്ടുള്ളവരെയും പരിഗണിക്കും. സുവോളജി വകുപ്പിൽ അന്നേ ദിവസം രാവിലെ 11:30, സംസ്കൃതം വകുപ്പിലേക്ക് രാവിലെ 10 അഭിമുഖം. ഉദ്യോഗാർത്ഥികൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ഗസ്റ്റ് അധ്യാപകരുടെ പാനലിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 8281716773 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പട്ടാമ്പി സംസ്കൃത കോളേജിൽ ഹിസ്റ്ററി, ഇംഗ്ലീഷ് വിഷയത്തിൽ അതിഥി അധ്യാപക ഒഴിവുണ്ട്. അതത് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുള്ളവരും തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികളായിരിക്കണം താൽപര്യമുള്ളവർ. വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹിസ്റ്ററി വിഷയത്തിൽ June 23 ഇംഗ്ലീഷ് വിഷയത്തിൽ June 24 രാവിലെ 10 കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് 04662221223, 04662221223. ജില്ലാ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം. MBBS റേഡിയോ ഡയഗ്നോസിസിൽ MD അല്ലെങ്കിൽ DNB അല്ലെങ്കിൽ DMRT യോഗ്യതയും കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 2026 January 1 60 വയസ്സിന് താഴെയാകണം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റിന്റെയും അസലും പകർപ്പുകളും സഹിതം ജൂൺ 27 രാവിലെ 10:30 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. ലക്കിടി അസാപ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 5 ദിവസത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 26. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9495999667 9495999667. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ് വിഷയത്തിൽ സ്പോർട്സ് ക്വാട്ട വിഭാഗത്തിൽ സീറ്റ് ഒഴിവുണ്ട്. യോഗ്യരായവർ ജൂൺ 24 വൈകിട്ട് 3 അപേക്ഷ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പട്ടാമ്പി ശ്രീനീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ PhD ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. മലയാളം വിഭാഗം ഗവേഷണ കേന്ദ്രത്തിലെ ഭാഷാശാസ്ത്ര മേഖലയിൽ ഡോക്ടർ ടി ശ്രീവത്സന്റെ കീഴിൽ ഒരൊഴിവുണ്ട്. സംസ്കൃത വിഭാഗത്തിൽ ഡോക്ടർ എ വാസുവിന്റെ കീഴിൽ ഒരൊഴിവും ഡോക്ടർ സുമ പാറപ്പട്ടോലിയുടെ കീഴിൽ 6 ഒഴിവുകളുമുണ്ട്. UGC JRF യോഗ്യതയുള്ളവർക്ക് മലയാളം വിഭാഗത്തിലേക്ക് ജൂൺ 30 സംസ്കൃതം വിഭാഗത്തിലേക്ക് ജൂൺ 26 അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കാം. www.nsgscollege.org. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0466221233, 0466221233. ഇതോടെ info@7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഇപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്നിപ്പോ ഈ ഒരു ദിവസം, ഏത് ദിവസം ആയിക്കോട്ടെ, ഈ ഒരു സോ ആൻഡ് സോ ഡേ വെറും ഒരു കലണ്ടർ തീയതി മാത്രമല്ല, ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഈ സമയത്ത് ഉണരുന്നുണ്ട്. പക്ഷേ നമ്മൾ മാത്രമാണ് കുറച്ചുകൂടെ ഒന്ന് ഉണർവിൽ ഉണരുന്നത്. അതായത് ഈ മനോഹരമായ പ്രഭാതം കാണാനും ആസ്വദിക്കാനും ഇന്നത്തെ ദിവസം സാധാരണ ഒരു ദിവസമാക്കി മാറ്റണോ, അതോ ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാനൊരു പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് കണ്ടെത്തും എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലെ. പരാജയങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ആരും ഇല്ല ഈ ലോകത്ത്. എല്ലാവർക്കും എല്ലാവരുടെയും ലൈഫിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫെയിലിയേഴ്സ് ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ തന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാകും, സ്ട്രെസ് ഉണ്ടാകും, ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ ആലോചിച്ച് സമയം കളയുന്നതാണോ അതോ എല്ലാത്തിൽ നിന്നും നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുന്നു, നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ സ്വാംശീകരിക്കുന്നു, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫ് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. എല്ലാത്തിലും നന്മ കണ്ടെത്തുന്ന ആളുകൾക്ക് ലൈഫ് എപ്പോഴും സെലിബ്രേഷനാണ്. ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈഫ് ഷുഡ് ബി എ സെലിബ്രേഷൻ, ലൈഫ് ഇസ് എ സെലിബ്രേഷൻ എന്നുള്ളത്. അപ്പോ ജീവിതം എപ്പോഴും ആഘോഷമാക്കി വെക്കേണ്ട ഒരു ചുമതല നമുക്ക് ഓരോരുത്തരുടെയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ലൈഫ് സെലിബ്രേറ്റഡ് ആക്കി വെക്കേണ്ടത് അവരോരുത്തരുമാണ്. അതിന് വേറൊരാളെ നമുക്കൊരു ജോലിക്ക് വെക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ജോലിയാണ് നമ്മുടെ ലൈഫ് അടിപൊളിയാക്കി ആഘോഷാക്കി വെക്കുക എന്നുള്ളത്. എഴുത്തോലയിലേക്ക് സ്വാഗതം. അഭിരാമിയാണ് കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അത് ഒരു ടെക്നിക്കാണ്. അതായത് ഒരു മോശം കാര്യം സംഭവിക്കുകയാണ് എന്ന് വിചാരിക്കുക. എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മോശം കാര്യം സംഭവിക്കുന്നു, അപ്പൊ തന്നെ നമ്മുടെ തലച്ചോറ് അതിനെ ലേബിൾ ചെയ്യുന്നത് അതൊരു പ്രശ്നമായിട്ടാണ്. ഒരു തലവേദന ആയിക്കൊള്ളട്ടെ, ഉച്ചയ്ക്ക് ശേഷം നല്ല തലവേദന എടുക്കണമെന്ന് വിചാരിക്കുക, അപ്പൊ തന്നെ നമ്മുടെ തലച്ചോറിൽ കോഗ്നിറ്റീവ് ഫ്രെയിമിംഗ് നടക്കും. റീഫ്രെയിമിംഗ് അല്ല, കോഗ്നിറ്റീവ് ഫ്രെയിമിംഗ് നടക്കും. തലവേദനയാണ്, തലവേദനയാണ്, പ്രശ്നമാണ്, പ്രശ്നമാണ് എന്നുള്ളൊരു കാര്യം ഈ തലച്ചോറ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാത്തിനോടും ഇങ്ങനെ പറയും. അപ്പോഴാണ് ചില ആളുകൾക്ക് ഒരു ചെറിയ തലവേദന വന്നാൽ പോലും മൊത്തത്തില് ഡല്ലാവുന്നത്. അതേസമയം കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തലവേദനയാണ്, പക്ഷെ റെസ്റ്റ് എടുത്താൽ മാറും, അങ്ങനെ ഒരു തിങ്കിങ്ങിലേക്ക് നമ്മൾ വരും. അതിനെ വേറൊരു കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട് എന്ന് വിചാരിക്കും. ചില ആളുകൾ അത് അയ്യോ പകുതിയേ ഉള്ളൂ എന്ന് വിചാരിക്കും. ചില ആളുകൾ പകുതി നിറഞ്ഞിട്ടുണ്ടല്ലോ അത് മതി എന്ന് പറയും. ഗ്ലാസ് പകുതി ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ നെഗറ്റീവായിട്ടുള്ള ആളുകളും, പകുതി നിറഞ്ഞിരിക്കുന്നല്ലോ എന്ന് പറയുന്നത് എല്ലാത്തിലും നന്മ കണ്ടെത്തുന്ന പോസിറ്റീവായിട്ടുള്ള ആളുകളുമാണ് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ലത് കണ്ടെത്താനായിട്ട് പറ്റും, നന്മ കണ്ടെത്താനായിട്ട് പറ്റും, എല്ലാം ഒരു ഗുഡ് സെൻസിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ആത്മവിശ്വാസം കൂട്ടാനും ടെൻഷനൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു സയന്റിഫിക് രീതിയാണ് ഈ റീഫ്രെയിമിംഗ് എന്നുള്ളത്. നമ്മളൊരു പ്രശ്നത്തെ ആ പ്രശ്നമായിട്ട് തന്നെ ഫ്രെയിം ചെയ്യാതെ ആ പ്രശ്നത്തിലെ സൊല്യൂഷൻസിനെ വെച്ചിട്ട് അതിനെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ, അതിനൊന്ന് റീഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ഇത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇപ്പോ എന്തായാലും ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ ഈ റീഫ്രെയിമിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്, പോർച്ചുഗലിന്റെ തകർപ്പൻ പ്ലെയർ. അദ്ദേഹം വളരെ ദരിദ്രമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ്. ഈ ദരിദ്രനായിട്ടുള്ള ഒരാള് എങ്ങനെയാണ് വേൾഡ് കപ്പിൽ കളിക്കുക, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുക, ഇതിനൊക്കെ എത്ര പൈസയാകും, ഇങ്ങനെയൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കളിയാക്കലികൾ ഏറ്റെടുത്തപ്പോഴത്തേക്കും അതൊക്കെ ഓരോ വിമർശനങ്ങളും ഓരോ കളിയാക്കലുകളും ഒക്കെ ലോകത്തിന്റെ നെറുകയിൽ എത്താൻ അദ്ദേഹത്തിന് ഫ്യൂവലായി മാറി എന്നാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും മത്സരങ്ങളിൽ തോൽക്കുന്ന സമയത്തും ആ തോൽവിയെ ആ പോരായ്മകളെ തിരുത്താനുള്ള അവസരമാക്കിയാണ് മാറ്റിയത്. നിങ്ങളുടെ പരിഹാസം എന്റെ കരുത്താണ് എന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് മറ്റൊരു മൈൻഡ് സെറ്റ് ഗെയിം അല്ലേ. ഈ വിമർശനങ്ങളെ എപ്പോഴും നമ്മളിങ്ങനെ വിമർശനങ്ങളായി കണ്ടുകൊണ്ടിരുന്നാല്, കളിയാക്കലുകളെ കളിയാക്കലുകളായി കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്ക് ഇതൊക്കെ ആലോചിച്ച് വിഷമിച്ച് നെഗറ്റീവ് അടിച്ചിരിക്കാനേ സമയം ഉണ്ടാകുള്ളൂ. അതേസമയം നിങ്ങളുടെ പരിഹാസം എന്റെ കരുത്താണ്, നിങ്ങളുടെ ക്രിറ്റിസിസം എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഫ്യുവലാണ്, ഓരോ തോൽവിയും എനിക്ക് മുന്നോട്ട് പോകാനുള്ള പാഠങ്ങൾ തരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ നെഗറ്റീവ് തിങ്കിങ്ങിനെ ഒരു പോസിറ്റീവ് റീഫ്രെയിം കൊടുക്കുകയാണ്, നെഗറ്റിവിറ്റിനെ ഒരു പോസിറ്റീവ് റീഫ്രെയിം കൊടുക്കുകയാണ് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ചെറിയ തോൽവികളെ അല്ലെങ്കിൽ വലിയ തോൽവികളെ പരാജയമായി കാണാതെ വിജയത്തിലേക്കുള്ള ഓരോ പാഠമാണ്, ഓരോരോ പാഠം നമ്മൾ പഠിക്കുകയാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. റൊണാൾഡോയെ പോലെ ലക്ഷ്യത്തിൽ മാത്രം കണ്ടുനിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തോലയിൽ നമുക്കിനി ഒരു പാട്ട് കേൾക്കാം. അഭിരാമിയാണ് കൂടെയുള്ളത്. And you are tuned into Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് എല്ലാവർക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലോഗ് ഉണ്ടാവണം. അതായത് അറ്റ്ലീസ്റ്റ് ഇന്ന് തൊട്ടെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഒരു ചെറിയ ഡയറിയിൽ ദിവസവും സംഭവിക്കുന്ന മോശം കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നതിന് പകരം അതിൽ നിന്ന് കിട്ടിയ ഗുണങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുക. ചിലപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ കുറേ ആളുകളെ കാണുന്നുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും അല്ലേ. അതിലൊക്കെ ഒരു നല്ല കാര്യം എന്താണ്, എന്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്, ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു പുതിയ അറിവ് എന്താണ്, ഒരു പുതിയ വാക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്നൊക്കെ എഴുതി വെക്കാനായിട്ട് ഒരു ചെറിയ ഡയറിയിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലോഗ് നമ്മൾ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇപ്പം പോകുന്ന വഴിക്ക് ട്രാഫിക്കിൽ പെട്ടു എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമാക്കി മാറ്റി, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മുഴുവൻ സമയം കേട്ടു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് പോസിറ്റീവ് ചിന്തകളിലേക്ക് നമ്മൾ മാറ്റി റീഫ്രെയിം ചെയ്യാണ്. റൊണാൾഡോ ഗ്രൗണ്ടിൽ പോയി എല്ലാവർക്കും ഒപ്പം ഗെയിം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ആരും കാണാത്ത നേരത്തും അദ്ദേഹം തനിയും പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹം എത്തി നിൽക്കുന്നത് അല്ലേ. ലോകം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ഫുട്ബോൾ പ്ലെയറായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിശീലനമുണ്ട്, ആ മാനസിക പരിശീലനം നമുക്കും ട്രൈ ചെയ്ത് നോക്കാം. റിസൾട്ട് എന്തായാലും അതിശയിപ്പിക്കുന്ന റിസൾട്ട് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാ സിറ്റുവേഷൻസിനെയും നമുക്ക് പോസിറ്റീവ് ആയിട്ട് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യം, ലൈഫ് ഇസ് എ സെലിബ്രേഷൻ എന്ന് നമ്മൾ ഓരോരുത്തരും പറയും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: സമയം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്തോലയുടെ സമയവും ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലോകം അല്ലെ. ഓരോരുത്തരുടെ ചിന്തകളാണ് അവരവരുടേതായിട്ടുള്ള ലോകം. നന്മയാണ് നിങ്ങൾ ആ ചിന്തകളിലൂടെ തിരയുന്നതെങ്കിൽ നന്മയെ കിട്ടുള്ളൂ. അതേസമയം തിന്മയാണെന്നുണ്ടെങ്കിൽ തിന്മയായിരിക്കും കിട്ടുക. നമ്മൾ എന്താണോ തിരയുന്നത് അതേ നമുക്ക് കിട്ടുള്ളൂ. വലിയ വലിയ നന്മകളിലേക്ക് ഇപ്പൊ നമ്മൾ നോക്കണ്ട. ആട് എന്ന മൂവിയിലെ സൈജു കുറുപ്പിന്റെ ക്യാരക്ടർ പറയുന്ന പോലെ വലിയ വലിയ ബന്ധങ്ങളിലേക്കൊക്കെ നമുക്കിപ്പോ പോണോ ഷാജിയേട്ടാന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോവാതെ ചെറിയ കാര്യങ്ങളിൽ പോലും നന്മകൾ കണ്ടെത്താനായിട്ട് നമുക്ക് ശ്രമിച്ചു തുടങ്ങാം. അപ്പോൾ ജീവിതത്തിലെ ചെറിയ നന്മകൾ കണ്ടെത്താൻ മറക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. ലിസ്ണിംഗ് ടു അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

2026 ജൂൺ മാസത്തെ അവസാനത്തെ ആഴ്ചയാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഒരു ജൂൺ ജൂലൈ കോമ്പിനേഷനാണ്. ജൂലൈ എന്ന് ഞാൻ പറഞ്ഞ ജൂലൈ മാസമാണ് ആ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. സോ ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് ദി ലാസ്റ്റ് വീക്ക് ഓഫ് ജൂൺ ആണ്. ഈ ജൂൺ മാസം നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഓരോ ദിവസവും ഓരോരോ സ്പെഷ്യാലിറ്റീസ് ആണ്, ഓരോരോ വെറൈറ്റീസ് ആണ്. ഇപ്പൊ ഇന്നലെ ഇപ്പൊ ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, മ്യൂസിക് ഡേ സെലിബ്രേറ്റ് ചെയ്തു, ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോ അതിനൊക്കെ ശേഷം ഇന്നിപ്പോ ജൂൺ 22 ആണ്. ജൂൺ 22 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആണ്. ഈ മഴക്കാടുകളെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച്, പ്രകൃതിയോട് കുറച്ചുകൂടെ നമ്മൾ ഇണങ്ങി ജീവിക്കേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ ആളുകൾക്ക് അവബോധം കൊടുക്കുന്ന ഒരു ദിവസമാണ് ഈ റെയിൻ ഫോറസ്റ്റ് ഡേ എന്ന് പറയുന്ന ഈ ഒരു ദിവസം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ബീയിങ് യു എന്ന് പറയുന്ന ഒരു ദിവസമാണ്. അതായത് നമ്മൾ നമ്മളായി തന്നെ എല്ലായ്പ്പോഴും ഇരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്ന ഒരു ദിവസം. നമ്മൾ ആർക്ക് വേണ്ടിയും മാറേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളായി തന്നെ ഇരുന്നാൽ മതി. ഈ ലോകത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേ അതാണ്, ബീയിങ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ജൂൺ 22 ആണ് തമിഴ്നാട് മുഖ്യമന്ത്രി, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഫേവറേറ്റ് ആക്ടർ വിജയുടെ ബർത്ത്ഡേ. തല്ലപ്പതി വിജയ് സെലിബ്രേറ്റിംഗ് ഹിസ് ബർത്ത്ഡേ ടുഡേ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ തല്ലപ്പതി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മൾ ഈ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചും വെറൈറ്റീസിനെ കുറിച്ചും പറയുന്ന സമയത്തും ചിലപ്പോൾ പല കാരണങ്ങളുമുണ്ട്, ലൈഫിലെ പല അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ട് ഈ സെലിബ്രേഷൻസിലൊന്നും കൂടാൻ പറ്റാത്ത മനുഷ്യന്മാരും നമ്മുടെ ചുറ്റുമുണ്ട്. അവരെല്ലാവരെയും ഈ സമയത്ത് ഓർക്കാണ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. എന്താണ് പരിപാടി? ഇന്ന് തിങ്കളാഴ്ചയാണ്. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടോ? അതായത് ഇനിയിപ്പോ അടുത്തൊരു വീക്കിലേക്ക് നമ്മളിപ്പോ കയറുകയാണ്, ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടോ? ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നമുണ്ടോ? അപ്പോ ആ ഒരു പ്രശ്നമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് എന്താ പറയാ, ഈ അഹല്യ വിഷസിലൂടെ നമ്മളൊന്ന് ചൂടാവുകയാണ് മൊത്തത്തില്. അപ്പോ നമ്മുടെ എന്താ പറയാ, ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് മൺഡേ മോർണിംഗ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ മൺഡേ മോർണിംഗ് പലർക്കും അത്ര ഇഷ്ടമല്ല എന്നാണ്, ലോകത്തിലെ കണക്കുകൾ എടുക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ് ഇന്ന്. പ്രത്യേകിച്ച് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്, മഴ പെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അഹല്യ വിഷസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. എന്താണ് നിങ്ങളുടെ ഈ വീക്കിലെ പ്ലാൻസ്, കാര്യങ്ങൾ ഒക്കെ ഇന്ന് എൻ്റെ അടുത്ത് പറയാം. ഞാനിങ്ങനെ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും എടുത്തിട്ടില്ല, പക്ഷെ എന്നാലും നമ്മുടെ തലപതി വിജയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഞാൻ കണ്ട സിനിമ തെരി എന്ന മൂവിയാണ്. ഈ തെരി എന്ന സിനിമ കണ്ടതിന് ശേഷമാണ് പിന്നീട് തുള്ളാതെ മനവും തുള്ളും, ഖുഷി എന്ന മൂവി, പോക്കിരി എന്ന മൂവി, അങ്ങനെ അങ്ങനെ കണ്ടു കണ്ടു പോയത്. ആദ്യം ഈ തെരി, അതിനുശേഷമാണ് പിന്നെ ബാക്കിലോട്ടുള്ള മൂവീസും പിന്നെ ഇറങ്ങിയിട്ടുള്ള സിനിമകളും ഒക്കെ കണ്ടത്. അപ്പോ വിജയുടെ സിനിമകളിൽ നിങ്ങൾ കണ്ട ഫസ്റ്റ് മൂവി ഓഫ് യുവേഴ്സ് അത് ഏതാണ്? വിജയുടെ ഫസ്റ്റ് മൂവി ഏതാണ് നിങ്ങൾ കണ്ടത്? അത് എൻ്റെ അടുത്ത് നിന്ന് വിളിച്ച് പറയാം. ഒപ്പം വിഷസും അറിയിക്കാം, ബിക്കോസ് ഇത് അഹല്യ വിഷസിന്റെ സമയമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകളും വിശേഷങ്ങളും ഒക്കെ പറയാനും അതൊക്കെ കേൾക്കാനും ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ 8281509000 എന്ന നമ്മുടെ നമ്പറിലേക്ക്. സോ ടുഡേയ്സ് ജൂൺ 22, അടിപൊളി ഒരു തിങ്കളാഴ്ച ദിവസം എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജുവലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കൂട്ടുകൂടാം.
2: ഹരിഹരൻ, സൈന്ധവി, വൈക്കം, വിജയലക്ഷ്മി, ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് പാടിയ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. തെരി എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് കണ്ട ഒരു വിജയ് പടം തെരി എന്ന മൂവിയാണ്. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ എന്താ പറയുക, വളരെ പീക്കായിട്ടുള്ള എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ചില സിനിമകൾ, അതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള കുറെ സിനിമകൾ, ഖുഷിയൊക്കെ, തുള്ളാത മനവും തുള്ളും, അങ്ങനെയുള്ള സിനിമകൾ കാണാൻ പറ്റിയത്. പിന്നെ അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. സോ നിങ്ങൾ ലാസ്റ്റ് കണ്ട അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ട വിജയ് മൂവി ഏതാണ് എന്നതായിരുന്നു ഞാൻ ചോദിച്ചിരുന്ന കാര്യം. എന്തായാലും കോൾസ് എത്താത്തത് കൊണ്ട് ഞാൻ മെസ്സേജിലേക്ക് പോവാണ്. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പൻ ചേട്ടന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് അഭിരാമി, റേഡിയോ സുഹൃത്ത് ഹരിദാസ് മാങ്കാവ് മരണപ്പെട്ട വിവരം അറിഞ്ഞു. ഹരിദാസ് ചേട്ടന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഗുരുവായൂരപ്പൻ, തിരുവില്ലാമല. ഓക്കെ, അപ്പോൾ ഗുരുവായൂരപ്പൻ ചേട്ടൻ ഹരിദാസ് ചേട്ടന് ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളും ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ ആ ഒരു ദുഃഖത്തിൽ കൂടെ പങ്കുചേരുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹം ഓരോ പാട്ടുകൾ ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഫസ്റ്റ് കോളറിലേക്ക് പോവാണ്. ഹലോ,
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ?
3: പി വി മുഹമ്മദ്, വടക്കേ ഭാവനൂർ.
2: ഓക്കെ മുഹമ്മദ്, ഇക്ക എന്താണ് വിശേഷം? എന്തുപറ്റി, എന്താണ് വരാത്തത്?
3: യൂണിഫോമിന്റെ തിരക്കിലായിരുന്നു.
2: എന്തിന്റെ തിരക്കില്?
3: യൂണിഫോം.
2: ഓ, യൂണിഫോം തിരക്കുകളാണ്. എന്നിട്ട് തിരക്കുകൾ ഒഴിഞ്ഞോ, കുറഞ്ഞോ?
3: ഇന്നലെ ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴൊക്കെ എന്നോട് ഒരുക്കി സ്കൂളുകാരാണ് കൊടുത്തു.
2: ആഹാ, അത് എങ്ങനെയാ, സ്കൂളിൽ, സ്കൂളുകളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ?
3: അല്ല, വരുന്ന പിള്ളേരാണ് അടിച്ച് തയ്ച്ചു കൊടുക്കുക.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എത്ര എണ്ണം കൂടെ ഉണ്ട്?
3: ഇനി പ്ലസ് വണ്ണേരേ ഉള്ളു.
2: ഓക്കെ, അപ്പൊ മൊത്തത്തില് തിരക്കായിരുന്നു അല്ലേ?
3: രാവിലെ 5 മണിക്ക് തുറന്ന് പിന്നെ വയനാ രാത്രി 11 വരെ ഇങ്ങനെ വർക്ക് തന്നെ ആയിരുന്നു. അപ്പൊ മെസ്സേജ് അയക്കാനോ ഒന്നിനും സമയം കിട്ടാറില്ല. കേൾക്കുക, ആസ്വദിക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ.
2: അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കേട്ട് നമ്മളെല്ലായ്പ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം ഫുൾ ടൈം നമ്മൾ ജോലിയിലാണല്ലോ. നമുക്ക് ഒരേ ഒരു എന്റർടൈൻമെന്റ് അഹല്യ എഫ് എം ആണ് അല്ലേ? അപ്പൊ മുഹമ്മദ് ഇക്ക പറയൂ, വിജയ് സിനിമ ഫസ്റ്റ് കണ്ട വിജയ് സിനിമ ഏതാണ്?
3: ഫസ്റ്റ് സിനിമ ഞാൻ കണ്ടു.
2: ആദ്യത്തെ സിനിമ അല്ലേ?
3: രസികൻ പറഞ്ഞ സിനിമയിലൂടെയാണ് വിജയ് കടന്നു വന്നത്. അപ്പൊ ആ രസികൻ പറഞ്ഞൊരു തമിഴ് സിനിമ ഞാൻ കണ്ടു.
2: ഓക്കെ,
3: അവിടുന്ന് 2, 3, 4 ഒക്കെ അടുപ്പിച്ചു കണ്ടു.
2: ആഹാ, ഓക്കെ. ഈ രസികനിലൂടെ ഫസ്റ്റ് ഇങ്ങനെ ഒരു പുതുമുഖായിട്ട് വിജയനെ കണ്ടപ്പോ ഇഷ്ടായോ?
3: ആ, അതുകൊണ്ടാണ് പിന്നെ അന്ന് മുതൽ തന്നെ വിജയന്റെ ഒരു ആരാധകനായി മാറിയത്.
2: ആഹാ, അടിപൊളി. അന്ന് തിയേറ്ററിൽ പോയാണ് നമ്മള് കണ്ടത്. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ രസികൻ എന്ന ആദ്യത്തെ സിനിമ, ആദ്യത്തെ ഷോ നമ്മൾ പോയി കണ്ടു അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും തിരക്കുകൾ നടക്കട്ടെ. തിരക്കുകൾ ഉണ്ടാവണം നമ്മുടെ ലൈഫിന്, എന്നാലേ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോ ജോലിയൊക്കെ പെട്ടെന്ന് തീരാൻ പറ്റട്ടെ, ഉടനെ അടുത്ത ജോലി കിട്ടട്ടെ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്?
3: ഓക്കെ
2: ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ലൈഫ് പോട്ടെ. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കേണ്ടത് പറയൂ.
3: നമ്മുടെ റിൻഷൻ ചാലക്കുടി, കുഞ്ഞിപ്പ പന്താവൂര്, നമ്മുടെ നദിയറ പുത്തനത്താണി, അശ്രഫ കൈപ്രം, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂട്ടാ.
2: ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം മുഹമ്മദിക്കും വിഷയണു. അപ്പൊ നമ്മളെ വിളിച്ചത് മുഹമ്മദിക്കാണ്. രസികൻ എന്ന മൂവിയാണ് ഫസ്റ്റ് കണ്ടത് എന്നാണ് പറഞ്ഞത്. വിജയുടെ സിനിമ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും ആദ്യത്തേത് ഇൻട്രൊഡ്യൂസിങ് വിജയ് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് മൂവി രസികൻ എന്ന സിനിമ കണ്ടു. ആ സിനിമയിലൂടെ ഇഷ്ടപ്പെട്ടു, പിന്നെ ഇറങ്ങിയ എല്ലാ സിനിമയും കണ്ടു. ഒരു കടുത്ത വിജയ് ആരാധകനാണ് എന്ന് കൂടിയാണ് ഇക്ക പറഞ്ഞത്. എന്തായാലും സന്തോഷം. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ് അഭിരാമി.
2: ആരാ സംസാരിക്കണേ? ദിവ്യച്ചി, എന്താണ് വിശേഷം?
4: കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തമിഴ് സിനിമ കാണല് വളരെ കുറവാണ്.
2: വളരെ കുറവാണ്, പക്ഷേ
4: പിന്നെന്തോ
2: കൂടെ പറയാനുണ്ടല്ലോ.
4: പിള്ളേരിങ്ങനെ ടിവിയിലേക്കും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറി മാറി ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി, അത്രമാത്രമേ. ഞാൻ സത്യം പറഞ്ഞു ഞാൻ വിളിച്ച ഹരിദാസ് ചേട്ടന്റെ ഇന്നലെ കേട്ടപ്പോളെ ഭയങ്കര വിഷമം തോന്നി. എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് അയക്കണതാണേ. പിന്നെ കഴിഞ്ഞ ആഴ്ച രതീഷൊക്കെ പോയിരുന്നു ആളുടെ വീട്ടില്. അപ്പൊ ഫോൺ വിളിച്ചിട്ട് എനിക്ക് തന്നിരുന്നു. അപ്പൊ സംസാരിച്ചു. അപ്പൊ പെട്ടെന്ന് കേട്ടപ്പോ ഭയങ്കര എന്തോ ഒരു
2: സങ്കടം അല്ലേ?
4: എന്തോ ഉച്ചയ്ക്ക് നടന്നത്, ഞാൻ കുറെ ആൾക്കാരെ വിളിച്ചു ചോദിച്ചു, ലതീശനെ വിളിച്ചു പറഞ്ഞത്, പക്ഷെ അപ്പൊ എനിക്ക് അയ്യേ അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതില് പിന്നെ ഞാൻ കുറെ ആൾക്കാരെ വിളിച്ചു ചോദിച്ചു, പക്ഷെ സത്യം എന്ന് പറഞ്ഞു. അപ്പൊ ആള് ബുധനാഴ്ച എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചിട്ടുള്ളൂ, പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അയക്കുന്നുണ്ട് ഇന്നലെ വരെ അയച്ചു, പക്ഷെ ആള് അയച്ചിട്ടില്ല, ഞാൻ നോക്കിയില്ല. ഭയങ്കര ഒരു വിഷമം ആൾക്ക്. എന്താ പറയാ,
2: നമുക്ക് എല്ലാവർക്കും ആ ഒരു വിഷമമുണ്ട്. അതെ, അപ്പോ പറയൂ ചേച്ചി.
4: ആൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കണം. എപ്പോഴും റേഡിയോയിൽ വിളിച്ച് ഇങ്ങനെ പറയണതല്ലേ.
2: അതിപ്പോ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഓർമ്മകള്, അദ്ദേഹത്തിന്റെ ശബ്ദം, ചോദിക്കുന്ന ചില പാട്ടുകള് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ആദരാഞ്ജലികൾ അർപ്പിക്കാം. ആ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ഒരു പ്രണാമം അർപ്പിക്കാം അല്ലേ. ഓക്കെ ഓക്കെ ദിവ്യേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ ദിവ്യേച്ചിയാണ് നമ്മളെ വിളിച്ചത്. അപ്പോ ദിവ്യേച്ചി പറഞ്ഞൊരു കാര്യം, ഹരിദാസേട്ടന്റെ ആ ഒരു വിടവാങ്ങല് അതറിഞ്ഞതിന്റെ ഒരു വിഷമം അതാണ് പങ്കുവെച്ചത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും, ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ആ ഒരു വിഷമമുണ്ട് അല്ലേ. പക്ഷേ ലൈഫ് അങ്ങനെയാണ്, നമുക്ക് എന്താ പറയാ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹം ചോദിച്ച പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു മെസ്സേജിലേക്ക് ഞാൻ പോവാണ്. രേഖ രാജ് ഫ്രം തൃശൂർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വായനാ ദിനത്തിൽ എനിക്ക് കിട്ടിയ പുസ്തകങ്ങളാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത്, ആ ഗിഫ്റ്റ് റാപ്പിൽ തന്നെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും സന്തോഷം രേഖ രാജ്, ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കണേന്ന് തോന്നുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഈ ഒരു മെസ്സേജ് അയച്ചതിന്. കൃത്യം 8 മണിക്ക് വന്നിട്ടുള്ളൊരു മെസ്സേജാണ്. അപ്പൊ ഞാനതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ആ പുസ്തകമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ ഓരോന്നായിട്ട് വായിക്കുക. രണ്ടാമൂഴം ഉണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോടുണ്ട്, മെർക്കുറി ഐലൻഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് പുസ്തകങ്ങളുടെ ഒരു പിക്ചറാണ് അയച്ചു തന്നേക്കുന്നത്. അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുക. വായിച്ചതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു, ഏതാണ് ഏറ്റവും ഇഷ്ടമായത്, ഏറ്റവും പെട്ടെന്ന് വായിച്ചു തീർന്ന ഏതാണെന്നൊക്കെ മെസ്സേജ് അയക്കണം. അപ്പോ രേഖയ്ക്ക് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. ഈ കഴിഞ്ഞ വായനാ ദിനത്തിൽ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ വി ഡി സതീശൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനി മുതൽ പത്രവായന ഒരു എന്താ പറയുക, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. പത്രവായനയിലൂടെ വേണം വലിയ വലിയ പുസ്തകങ്ങളിലേക്ക് കുട്ടികൾ ചേക്കേറാൻ എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ പത്രവായന വളരെയധികം നിർബന്ധമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതൊരു പ്രത്യേക പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷെ എന്നാലും നമ്മൾ പത്രങ്ങൾ വായിക്കണം, എല്ലാ പത്രങ്ങളും വായിക്കണം. ചിലപ്പോൾ ഫസ്റ്റ് അവർ ടീച്ചർ വന്നിട്ട്, നമ്മുടെ ക്ലാസ് ടീച്ചർ തന്നെ വന്നിട്ട് ആരോടെങ്കിലും ഒരാളോട് ഈ പത്രത്തിൽ നിന്നൊരു ചോദ്യം ചോദിക്കും. അങ്ങനെ വളരെ നിർബന്ധമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സ്കൂളുകളിൽ ഇല്ലേ, ഇല്ലാണ്ടായി പോയോ ഈ പത്രവായന എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞപ്പോ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഹലോ, ഹലോ,
5: ആ ഹലോ അഭിരാമി ചേച്ചി,
2: ആ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഞാൻ ഷെഫിൻ ഇരാറ്റുപേട്ട.
2: ഷെഫിനെ പറയൂ, എവിടെയാണ്, ഇന്ന് ജോലിയുണ്ടോ, പോകുന്നുണ്ടോ?
5: ഇന്ന് ജോലിക്ക് പോണം. പിന്നെ വല്ലാത്തൊരു സങ്കടമുള്ളൊരു ദിവസമാണ് ഇന്ന്. നമ്മുടെ ഹരിദാസ് ചേട്ടൻ നമ്മളിന്ന് വിട്ടുപോയിരിക്കുന്നു.
2: അതെ,
5: അതെ. വല്ലാത്തൊരു സങ്കടം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോ ദിവ്യ ചേച്ചി പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് അയച്ചുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു ഹരിദാസ് ചേട്ടൻ. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഗുഡ് മോർണിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പ്രശ്നമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഇന്നലെയാണ് ആ വാർത്ത അറിഞ്ഞത്. അപ്പം വൈകുന്നേരം ഞാനിങ്ങനെ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്താണ് ഫോണിൽ മെസ്സേജ് വന്നത്. അപ്പൊ എന്ത് പറയണം, എന്ത് ചെയ്യണം ഒന്നും, കുറച്ചൊരു 5 മിനിറ്റ് അവിടെ നിന്ന് സത്യനായിട്ട് ഞാൻ നിന്നുപോയി കേട്ടോ. എന്താ പറയേണ്ടത്? അപ്പൊ പിന്നെ ഗ്രൂപ്പിൽ പിന്നെ എല്ലാരും ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടപ്പോ എല്ലാരും സങ്കടത്തോടൊക്കെയാണ് എല്ലാരും പറയുന്നത്. അത്രയും ഇഷ്ടമുള്ള ഒരു ആളായിരുന്നു ഹരിദാസ് ഏട്ടൻ എന്ന് പറഞ്ഞ. ഹരിദാസ് ഏട്ടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ ആദ്യമായിട്ട് അർപ്പിക്കുന്നു.
2: ഇന്നത്തെ വിഷയം, ഇന്ന് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ആദ്യം കണ്ട സിനിമ ഏതാണ് എന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്ന ഒരു കാര്യം. ഷെഫിന് ഓർമ്മയുണ്ടോ ഫസ്റ്റ് ഏതായിരുന്നു കണ്ടതെന്ന്? ഓർമ്മയുണ്ടോ
5: ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാല്? മറ്റേ
2: തുള്ളാതമനവും തുള്ളു അല്ലേ.
5: ആദ്യമായിട്ട് കണ്ടോ അതാണ്.
2: ഓക്കെ ഓക്കെ ഷെഫിന്, ഇന്ന് മറ്റാർക്കെങ്കിലും വിഷസ് അറിയിക്കാനുണ്ടോ?
5: എല്ലാവർക്കും ആയിക്കോട്ടെ, ആർക്കും അങ്ങനെ ഇന്നത്തെ ദിവസം പറയാനില്ല, എല്ലാവർക്കും നല്ല ദിവസം.
2: ഓക്കെ ഓക്കെ ഷെഫിൻ, നല്ലൊരു ദിവസം ഞാനും വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ഷെഫിനാണ്. ഷെഫിൻ കണ്ട ഫസ്റ്റ് വിജയ് സിനിമ തുള്ളാത മനവും തുള്ളും എന്ന സിനിമയാണ്. വിജയുടെ സിനിമകളിൽ ഒരുപാട് ആരാധകരുള്ള ഒരു ചിത്രമാണ് ഈ പറഞ്ഞ സിനിമ തുള്ളാത മനവും തുള്ളും. കുറെ നല്ല പാട്ടുകളുമായിട്ട് എത്തിയിട്ടുള്ള ഒരു സിനിമ. എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് പാട്ടിന്റെ സമയമാണ്. സമയം നോക്കുകയാണെങ്കിൽ 8:23 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെയുള്ളത്. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
0: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. ഓക്കെ, വെൽക്കം ബാക്ക് ടു അഹല്യ വിഷ. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ വിജയ് അഭിനയിച്ച സിനിമകളിൽ നിങ്ങൾ ആദ്യം കണ്ട സിനിമ ഏതായിരുന്നു, ആദ്യം കണ്ട വിജയ് സിനിമ ഏതായിരുന്നു എന്നുള്ളതാണ് ഞാനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കണത്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
3: ഹലോ, ഗുഡ് മോർണിംഗ്, ഞാൻ ശ്രീനാഥാണ്.
0: ശ്രീനാഥ്, ശ്രീനാഥ് എവിടുന്നാ വിളിക്കുന്നേ?
3: ഞാൻ കൊച്ചിന്നാണ്.
0: കൊച്ചിയില് എങ്ങനെയുണ്ട്, മഴയുണ്ടോ?
3: അത്യാവശ്യം മുടിക്കെട്ടി നിൽക്കാണ്ട്. ഒരു രാവിലെ കുറച്ചു നേരം ഒന്ന് പെയ്തായിരുന്നു. ഇപ്പൊ ഇനിയും ഒരു ഇവിടെ യെല്ലോ അലർട്ട് ആയിരുന്നു. മിക്കവാറും നല്ല മഴ ആയിരിക്കും, രാത്രി നല്ല മഴയായിരുന്നു.
0: അതെ, ഇന്നലെയും ഇന്നുമായിട്ട് യെല്ലോ അലർട്ട് ആയിരുന്നു അല്ലേ?
3: ആ, നാളെയും യെല്ലോ അലർട്ട് ആണ് ഇപ്പോഴുള്ള വിവരം അനുസരിച്ച്.
0: ഓക്കെ, അപ്പൊ മഴയാണ് അല്ലേ?
3: ആ, മഴയാണ്.
0: അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ?
3: എന്തോ
0: ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയോ? ഓക്കെ, അപ്പൊ അത് നമ്മള് പോയിട്ട് നോക്കുന്നതാണോ, അത് അമ്മ പറയുമ്പോ അറിയുന്നതാണോ? ആരാണ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ?
3: അങ്ങനെ ഒരാളെന്നുള്ള രീതിയില്ല, എല്ലാരും ചേർന്നുള്ള എഫേർട്ടാണ്.
0: അടിപൊളി അടിപൊളി, അതാണ് വേണ്ടത് അല്ലേ? അപ്പൊ ശ്രീനാഥെ, ഇന്ന് നമ്മൾ ചോദിക്കുന്ന വിഷയം, വിജയ് സിനിമകളില് ആദ്യം കണ്ട വിജയുടെ ചിത്രം ഏതായിരുന്നു എന്ന് ഓർക്കുണ്ടോ?
3: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന വിജയ് അഭിനയിച്ച സിനിമ ഷാജഹാൻ എന്നുള്ള മൂവിയാണ്.
0: ഷാജഹാൻ, ഓക്കെ.
3: അത് അതിലെ എന്റെ അങ്കിളിന് പണ്ടൊരു മാരുതി സെൻ ഉണ്ടായിരുന്നു, ആദ്യത്തെ ജനറേഷൻ. അപ്പൊ അതിലുള്ള മ്യൂസിക് പ്ലെയറില് ഒരു സൈഡില് അലൈപായിയുടെയും മറ്റേ സൈഡില് ഷാജഹാന്റെയും മ്യൂസിക് ഉള്ളൊരു കാസറ്റ് ഉണ്ടായിരുന്നു. അതിലെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
0: നല്ല പാട്ടുകൾ എല്ലാം അല്ലേ?
3: അതെ അതെ, മണി ശർമ്മയുടെ അടിപൊളി കോമ്പസിഷൻസ് ആണല്ലോ. പിന്നെ അപ്പൊ പണ്ട് നമ്മുടെ കിരൺ TV എല്ലാ ശനിയാഴ്ചയും ഒരു തമിഴ് മൂവി ഉണ്ടായിരുന്നു. എനിക്ക് ഒന്ന് 7:30 ആയിരുന്നു വൈകിട്ട്. അപ്പൊ അന്നിങ്ങനെ പ്രൊമോ കണ്ടിട്ട് ഈ പാട്ടുകളൊക്കെ കണ്ടപ്പോ ഞാൻ TV ചെന്ന് നോക്കി, എന്നിട്ട് പിന്നെ ആ സമയമായപ്പോ വെച്ച് കണ്ടവർക്ക് ഓർമ്മയുണ്ട്. സോ എന്റെ ഓർമ്മ ശരിയാണ്, ഷാജഹാൻ തന്നെയാണ് വിജയുടെ ആദ്യത്തെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്ന മൂവി.
0: ഓക്കെ, നല്ല കുറെ പാട്ടുകളുള്ള സിനിമ. എനിക്ക് തോന്നുന്നു എല്ലാ പാട്ടുകളും അടിപൊളി പാട്ടുകളാണ്. എല്ലാം നമുക്ക് ഈ അർത്ഥങ്ങൾ അറിയില്ലെങ്കിലും നമുക്ക് കാണാപ്പാടമാണ് ഈ പാട്ടുകളൊക്കെ അല്ലെ? മിന്നലെ പിടുത്തും, മെല്ലിനമ്മേ ഒക്കെയുള്ള സിനിമ.
3: അതെ അതെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ മെലോഡിയസ് പാട്ടുകൾ ഉള്ള പോലെ തന്നെ ഇപ്പൊ സരക്ക് വെച്ചിരിക്കുക അല്ലെങ്കിൽ മറ്റേ അച്ചച്ചോ പുന്നകി, അതായത് ഒരു എല്ലാ ടൈപ്പ് പാട്ടുകളും അടിപൊളിയായിട്ട് മേജ് ചെയ്തിട്ടുള്ള ഒരു ആൽബം ആണ് അതിന്റെ.
0: ഓക്കെ, അപ്പൊ ഷാജഹാൻ ആണ് ആദ്യം കണ്ട സിനിമ, ആദ്യം കണ്ടത് നമുക്ക് ഇഷ്ടമായി, പാട്ടുകളും ഇഷ്ടമായില്ലേ?
3: അതെ അതെ, ആദ്യം പാട്ടുകൾ ഇഷ്ടമായി, എന്നിട്ട് പിന്നെ മൂവി കണ്ടപ്പോ അന്ന് ഇഷ്ടമായിരുന്നു.
4: ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ ശ്രീനാഥ് ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കാനുള്ള പറയൂ,
3: എല്ലാ വിജയ് ഫാൻസിനും.
4: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് നല്ലൊരു മഴ ദിവസം ആവട്ടെ എന്ന് വിഷയുന്നു. ഓക്കെ
3: ഓക്കെ,
4: ബൈ ബൈ. നമ്മളെ വിളിച്ചത് ശ്രീനാഥാണ്, ഫ്രം കൊച്ചി. അപ്പോ അവിടെ യെല്ലോ അലേർട്ട് ആണെന്ന് പറഞ്ഞു. പല ജില്ലകളിൽ ഇന്നലെയും ഇന്നുമായിട്ട് യെല്ലോ അലേർട്ട് ആണെന്നുള്ളത് ഞാനിങ്ങനെ ന്യൂസിൽ കണ്ടിരുന്നു. അതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യത ഉണ്ടാ എന്നുള്ളൊരു കാര്യം കൂടെ കണ്ടിരുന്നു. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. സാരില്ല, ഞാൻ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു സുനിൽ ആൻഡ് ഡോക്ടർ അശോക് കൃഷ്ണൻ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞിട്ട് കേശവദാസ് ഫ്രം കൊല്ലംകോട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി വെക്കാൻ പോകുന്ന പാട്ട് എന്തായാലും ടു ഡോക്ടർ സുനിൽ ആൻഡ് ഡോക്ടർ അശോക് കൃഷ്ണൻ തീർച്ചയായിട്ടും വെക്കാം. അപ്പോൾ ഹായ് അഹല്യ, സോങ് സെലക്ഷൻ ഗുഡ് മാൻ. വിജയുടെ ആദ്യ പടം ഞാൻ കണ്ടത് കാതലുക്ക് മര്യാദ എന്ന സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് കേശവദാസ് ചേട്ടൻ അയച്ചിട്ടുള്ളത് മെസ്സേജ്. പക്ഷേ സ്പെഷ്യലായിട്ട് ഡെഡിക്കേഷൻസ് ഒക്കെ ചോദിക്കണമെങ്കിൽ, പാട്ട് വെച്ചിട്ട് ഡെഡിക്കേഷൻ ചോദിക്കണമെങ്കിൽ കൃത്യം 12 മണിക്ക് ഈ ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. കേശവദാസ് ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആകുമ്പോൾ നമ്മളിതാ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പട്ടം പോലെ എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. ഇത് അഹല്യ വിഷസ് ഓൺ അഹല്യ FM 90.4.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
4: യെസ് വെൽക്കം ബാക്ക്. സമയം 8 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ പട്ടം പോലെ എന്ന സിനിമയ്ക്ക് വേണ്ടി വിജയ് പ്രകാശും സുചിത്രയും ചേർന്ന് പാടി എം ജയചന്ദ്രൻ മ്യൂസിക്കിൽ വന്ന കിട്ടലിനൊരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ,
5: നമസ്കാരം.
4: നമസ്കാരം, ഇതാരാണ്?
5: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
4: ജഗൻ ചേട്ടാ, എന്താണ് വിശേഷം?
5: നല്ല വിശേഷം,
4: സുഖാണ്. ഓക്കെ, അടിപൊളിയായിട്ട് പോട്ടെ. അപ്പൊ പറയൂ, വിജയ് അഭിനയിച്ച സിനിമകളില് ആദ്യം കണ്ട വിജയ് ചിത്രം ഏതായിരുന്നു, ഓർമ്മയുണ്ടോ?
5: ആദ്യം കണ്ട വിജയ് ചിത്രം മറ്റേ നേർക്ക് നേർ എന്നൊരു മൂവിയായിരുന്നു.
4: നേർക്ക് നേർ അല്ലേ?
5: അതെ അതെ, അതിൽ നമ്മളെ അജിത്തും രണ്ടാളും കൂടി ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമയാണ്.
4: ഓക്കെ.
5: ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാ.
4: അതെ, ഒരു വെറൈറ്റി കൺസെപ്റ്റ് ആണ്.
5: അതെ അതെ, രണ്ടുപേരും കത്തി നിൽക്കുന്ന ഒരു ടൈമിംഗ് ആയിരുന്നു.
4: ഓക്കെ ഓക്കെ. അത് എവിടെയാണ് കണ്ടത്? തിയേറ്റർ വാച്ച് ആയിരുന്നു?
5: ഞാനത് കോയമുത്തൂർ വെച്ച് കണ്ടതാണ്.
4: കോയമുത്തൂർ
5: KG സിനിമ തിയേറ്റർ വെച്ച് കണ്ടതാ.
4: അടിപൊളി അടിപൊളി,
5: നല്ല രസമുള്ള ഒരു മൂവിയാണ്.
4: ഓക്കെ, അപ്പൊ പറയൂ ചേട്ടാ, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
5: നമ്മുടെ പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ തമിഴ്നാട് CM തന്നെ ആയിക്കോട്ടെ വിശ്വസ്.
4: ഓക്കെ, ഹാപ്പി.
5: പിന്നെ ഞാൻ ഇന്നലെ കാരമട പോയിരുന്നു. കാരമട ഒരു രംഗനാഥൻ ക്ഷേത്രത്തിൽ പോണം. ആ പോണ പോക്കിൽ എല്ലാ യൂത്ത് വിങ്ങളും മൊത്തം വിജയുടെ പോസ്റ്റർ അടിച്ചവിടെ ഒരു ഒന്നൊന്നര പരിപാടി ആയിരുന്നു അവിടെ. എന്തായാലും അത് തലേന്ന് തലേന്ന് കുട്ടികൾ ആഘോഷിച്ചിട്ടുണ്ട്
4: അവിടെ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നാണ് ബർത്ത്ഡേ അല്ലേ? ഇന്നലെ ആഘോഷം തുടങ്ങി എന്നാ പറയണേ?
5: ഇന്നലെ തൊട്ട്. ഇന്നലെ ഞാൻ കോയമ്പത്തൂർ പോയിരുന്നു, വേറെ അത്യാവശ്യത്തിന് പോയിരുന്നു. അപ്പൊ ഈ കാരമട ക്ഷേത്രത്തേക്ക് കയറാൻ വേണ്ടി പോയിരുന്നു. ആ പോകുന്ന റൂട്ടിൽ പല ഭാഗങ്ങളിലും കണ്ടിരുന്നത്.
4: ഓക്കെ, സന്തോഷം അല്ലേ?
5: അതെ അതെ, വളരെ സന്തോഷം.
4: അപ്പോ ചേട്ടാ, ഇന്ന് വിഷസ് പ്രത്യേകിച്ച് വിജയിക്കാണ് വിഷസ് എന്ന് പറയുന്നത്. നല്ലൊരു ദിവസം ചേട്ടന് വിഷയം കേട്ടോ. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനാണ്. നേർക്ക് നേർ എന്ന സിനിമയാണ് ഫസ്റ്റ് കണ്ട വിജയ് പടം എന്നാണ് പറഞ്ഞത്. കോയമ്പത്തൂർ KG തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ട ഓർമ്മയാണ് ചേട്ടൻ പങ്കുവെച്ചത്. നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാണ്?
6: ഹലോ, ഇത് ഞാനാണ്.
4: ഞാനെന്ന് പറയുമ്പോ പറയൂ.
6: സുലൈനിക്കോട്, മലപ്പുറം.
4: സുലൈ ചേട്ടനാണ് മലപ്പുറത്ത് നിന്ന്. സുലൈ ചേട്ടാ, എന്താണ് മലപ്പുറത്തെ കാലാവസ്ഥ?
6: ഇവിടെ നല്ല വെയിലാണ്.
4: വെയിലാണ്, അപ്പൊ മഴ പെയ്യാനുള്ള ചാൻസും ഇല്ല. മഴ പെയ്യാനുള്ള സാധ്യതയില്ല അല്ലേ?
6: നമ്മളൊരു ഈ ഓണത്തിന്റെ ഒക്കെ ആ സമയത്തില്ലേ, നല്ലൊരു സ്വർണ്ണ വെയിൽ, ഒരു മഞ്ഞ കളറുള്ള വെയിൽ, അടിപൊളി. ഇങ്ങനെ കുരുവികളും അല്ല ഈ തുമ്പികളൊക്കെ പാറിപ്പറന്ന് നടക്കുന്ന ഒരു അപൂർവ ആ സമയത്താണ്. ഇപ്പൊ
4: അതേപോലെ ഓണവെയിൽ എന്നല്ലേ പേര്?
6: ആ ഓണവെയിൽ, ഓണവെയിൽ.
4: പാട്ടിലേക്ക് പോകണ്ട. വിജയ് അഭിനയിച്ച സിനിമകളിൽ ആദ്യം കണ്ട ചിത്രം ഏതാണ്, ഓർമ്മയുണ്ടോ?
6: ആദ്യം കണ്ട സിനിമ ഓർമ്മയില്ല, പക്ഷെ വിജയ് എന്ന നടനെ ഓർക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ തുള്ളാതെ മനവന്തുള്ളൂ
4: ആ സിനിമയാണ്. ആ ഒരു ഒറ്റപ്പെടാണ്.
6: അല്ല ഒരുപാടുണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് ആ പാട്ടോ അതിലെ പാട്ടുകൾ എപ്പോഴും ഹിറ്റാണ്, അതിലെ പാട്ടുകൾ ഓർത്ത് വെക്കാൻ എന്തൊരു സ്വകാര്യപരമായ കുറെ ദുഃഖങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ആ പറയാം. അപ്പൊ അതാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരാം ആ ഒരു സിനിമ അതിലെ പാട്ടുകൾ.
4: അപ്പൊ സുലൈ ചേട്ടാ പറയൂ, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
6: ഞാൻ വിളിച്ചിട്ട് ഒരു രണ്ടാഴ്ച, ലോക ഫുട്ബോൾ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരു ഒറ്റ വട്ടം വിളിച്ചിട്ടില്ല. എന്നീ രാവിലെ 8 മണിക്കോ 9 മണിക്കോ കളി ഉള്ളതുകൊണ്ട്, ഇന്നിപ്പോ 6:30 തുടങ്ങി 8 മണിക്ക് കളി കഴിഞ്ഞ എട്ടേകാലിന് കളി കഴിഞ്ഞതുകൊണ്ട് അപ്പൊ ഈ സമയത്ത് ഇത് കേൾക്കുക, അല്ലെങ്കിൽ റേഡിയോ കേൾക്കുന്നില്ല രാവിലെ. ഞാൻ അന്നൊരുക്കെ പറഞ്ഞു അർജന്റീനയാണ്
4: ഇന്ന് അർജന്റീനയുടെ കളി ഉണ്ടല്ലേ. ഓക്കെ,
6: ഇന്ന് പത്രക്ക ഉണ്ട്. പിന്നെ ഞാൻ ഇന്ന് വിളിച്ചത് വേറെ കാരണമുണ്ട്. നമ്മളൊരു ശ്രോതാവ് ഉണ്ട് ബാബു ചെങ്ങര കണ്ണൂര്, സ്ഥിരം ശ്രോതാവാണ്. അദ്ദേഹം ഇന്നലെ എന്റെ നമ്പർ ഒടിഞ്ഞോ തപ്പിപ്പിടിച്ച് എന്നെ ഇന്നലെ രാത്രി വിളിച്ചു. ഞാനൊരു 8:30 പോയിട്ടിരിക്കാണ്. അപ്പൊ അത് റേഡിയോ ശ്രോതാക്കൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ നമ്മൾ ആളുകൾ പരസ്പരം അന്വേഷിച്ച് കണ്ടെത്തി പരിചയപ്പെടുന്ന അങ്ങനെ ഒരു സൗഹൃദം ഇന്നലെ കിട്ടി, അതിലേറെ സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് ബാബുവിനും ബാബുവിന്റെ ഫാമിലിക്കും പ്രത്യേകമായിട്ട് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പിന്നെ ഞാൻ എന്നും എപ്പോഴും പറയുന്നതാണ് റേഡിയോ നമ്മൾ അഹല്യ കേട്ടുകൊണ്ടിരിക്കുന്ന വേൾഡ് എല്ലാ മലയാളീസിനും എപ്പോഴും നല്ല ദിവസമായിരിക്കട്ടെ, അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു.
4: ഓക്കെ, ബൈ ബൈ. അപ്പൊ സുലൈ ചേട്ടനാണ് വിളിച്ചത്. ഫുട്ബോള് തുടങ്ങിയതിന് ശേഷം വിളിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ആളൊരു കട്ട അർജന്റീന ഫാനാണ്. വിജയ് സിനിമകളിൽ തുള്ളാത മനവും തുള്ളും എന്ന സിനിമയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്നാണ് പറഞ്ഞത്. എന്തായാലും സന്തോഷം, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയണു. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. സാറില്ല, വിളിക്കുന്ന സമയത്ത് റേഞ്ചുള്ള സ്ഥലത്തുനിന്ന് വിളിക്കാൻ നോക്കണം. കോൾ ചെറിയൊരു റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, കണക്ട് ആവണില്ല അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, സഹദേവേട്ട എന്താണ് വിശേഷം, പറയൂ. ആഹാ, സന്തോഷമായിട്ട് പോണു അല്ലേ.
7: അപ്പോ മെസ്സേജ് അയച്ചപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് കണ്ണീരഞ്ജലി അതിന്റെ പറ്റി വിളിച്ചതാണ് ഞാൻ.
4: സഹദേവൻ ചേട്ടാ,
7: നമ്മുടെ ഉരച്ചേട്ട മെസ്സേജ് അയച്ചപ്പോഴാണ് എനിക്ക് വിവരം അറിഞ്ഞത്.
4: അറിഞ്ഞില്ലായിരുന്നു.
7: അതിനെ പറ്റി അയാൾ അഞ്ജലിയായി പോയി കഴിഞ്ഞു. എപ്പോഴായാലും ഒരു മരിപ്പുണ്ട്. അയാൾ പോയിട്ട് കണ്ണീരഞ്ജലിയാണ്.
4: ഓക്കെ ഓക്കെ സഹദേവൻ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ നമ്മളെ വിളിച്ചത് സഹദേവൻ ചേട്ടനാണ്. അപ്പൊ ഹരിദാസ് ചേട്ടൻ ഒരു ആദരാഞ്ജലി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിച്ചത്. എന്തായാലും സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നെക്സ്റ്റ് ഒരു മെസ്സേജിലേക്ക് നമുക്ക് പോവാം. ആടിയുലയുന്ന മരത്തെ വീഴാതെ പിടിച്ചു കെട്ടാൻ അതിനേക്കാൾ ഉറപ്പുള്ള മറ്റൊരു മരം വേണം. മനസ്സും അതുപോലെയാണ്. ആടിയുലയുമ്പോൾ സ്നേഹത്തിന്റെ ഉറപ്പുള്ള വടം കൊണ്ട് തന്നിലേക്ക് ചേർത്ത് വലിച്ചു കെട്ടാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ ഒപ്പം ഉണ്ടാവണം. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ ചിലപ്പോൾ ഒരുപാട് അലയേണ്ടി വരും. ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരാൾ നമ്മളിലേക്ക് കടന്നു വന്നു എന്നും വരും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് സുലൈ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. സുലൈ ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയണു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്കുന്നത് മുഹമ്മദ് ഇക്ക അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഒന്നുമില്ലെന്ന വാക്കിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന, അങ്ങനെ വിശേഷങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും എന്റെ ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ. മുഹമ്മദ് ഇക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഇതാരാണ്? നിർമ്മലമ്മയെ പറയൂ, എന്താണ് വിശേഷം?
8: നല്ല വിശേഷം മേന. ഞാൻ അതന്നെ ഇന്നലെ പേപ്പറിൽ കണ്ടു കേട്ടോ, ഹരിദാസ് മാങ്കാവ് പറഞ്ഞു. എല്ലപ്പോഴും വിളിക്കുന്നതേ അങ്ങനെയാണ്, ഞാൻ ഹരിദാസ് മാങ്കാവ് എന്ന് പറയുന്ന ആള്. പെട്ടെന്ന് ഇതിങ്ങനെ കണ്ടത് എനിക്ക് ആകെ, ഞാൻ കണ്ടിട്ടില്ല, അവരിന്റെ സൗണ്ട് ശബ്ദം മാത്രം
4: കേട്ടിട്ടുള്ളൂ.
8: പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് മനസ്സിലേക്ക് എന്തോന്നായിട്ട് തോന്നി. പിന്നെ അതൊന്ന് ഗുരുവായൂരപ്പന്റെ പിന്നെ മെസ്സേജ് അയച്ചൊരു അനുഭവം വായിച്ചപ്പോഴാണ് അയ്യോ എന്നുള്ളത് മനസ്സിലേക്ക് ആകെ തളർന്നു. ഞാൻ കണ്ടിട്ടില്ല, ഒന്നുമില്ല, അയാളുടെ ശബ്ദം മാത്രം കേട്ടിട്ടുള്ളൂ. എന്താ പറയാ മനുഷ്യൻ, എന്താ അല്ലേ, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. അസുഖമായിരിക്കോ?
4: അതെ, നമുക്ക് എന്തായാലും ഒരു ആദരാഞ്ജലി അർപ്പിക്കാം കേട്ടോ.
8: ആ അത് മതി.
4: ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് നിർമ്മലാമ്മയാണ്. നിർമ്മലാമ്മ ഹരിദാസേട്ടനൊരു ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. സമയം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇനി നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. സൂരജ് സന്തോഷും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ ഒരു നല്ലൊരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമുക്ക് വേഗം പവറായിട്ട് തിരിച്ചെത്താം. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭി ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞിട്ട് ഒരു നടനുണ്ട്, അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന, ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് മുഹമ്മദ് മുസ്തഫ. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് കപ്പേള എന്ന സിനിമ. ഒരു കോവിഡ് ടൈമിലാണ് നമ്മൾ കപ്പേള കാണുന്നത്. ആ സിനിമ ആ സമയത്താണ് ഇറങ്ങുന്നത്. ആ സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്. സൂരജ് സന്തോഷും ശ്വേതാ മോഹനും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. സുഷിൻ ശ്യാം കമ്പോസ് ചെയ്ത പാട്ട്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോകാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്. അഭി, ഞാൻ പല്ലച്ചനിൽ നിന്നും പറന്നു വരും ബാലൻ ചേട്ടൻ.
1: എന്താ ബാലൻ ചേട്ടാ, പറന്നു പറന്ന് ക്ഷീണിച്ചോ? ഒരു ചെറിയ ക്ഷീണുണ്ടല്ലോ ശബ്ദത്തിൽ, അല്ലേ? എന്താണ് എന്താണ് പ്രശ്നം?
2: ചെവി വേദന.
1: ഓക്കെ, എന്തായാലും വേഗം മാറട്ടെ കേട്ടോ. അപ്പൊ ബാലൻ ചേട്ടൻ പറയൂ.
2: നമ്മളെ വിട്ടു.

0: ഉനക്കാകാ എന്ന സിനിമ അല്ലേ?
1: അതില് നല്ല അതില് നല്ല നല്ല പാട്ടുകളുണ്ട്.
0: അതെ അതെ, അടിപൊളി
1: പാട്ടുകളുണ്ട്. അതമ്മ ആനന്ദം ആനന്ദം പാടും ഈ പാട്ടുകളൊക്കെ ഹിറ്റാണ്. പിന്നെ അതുപോലെ ഡയറക്ടർ വിക്രമൻ, എല്ലാവരും ഹിറ്റ്. അത് കാരണം പോയി ആദ്യമായി കണ്ട ഒരു സിനിമ പൂവേ ഉണക്കാക. പിന്നെ കാതലിക്കു മര്യാദ, വിഷ്ണു, അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്.
0: കൊറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യം കണ്ടത് ഉറപ്പാണ്, നമുക്ക് മറ്റ് ഡൗട്ട് ഒന്നും ഇല്ല. പൂവേ ഉനക്കാക എന്ന ചിത്രമാണ് അല്ലേ?
1: പൂവേ ഉനക്കാക.
0: ഓക്കെ ബാലൻ ചേട്ടാ, സന്തോഷം. അപ്പൊ ആർക്കാണ് വിഷസ് കൊടുക്കേണ്ടത്?
1: നമ്മുടെ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ ശ്രോതാക്കൾക്കും അതിക്ക്
0: താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ഞാനും വിഷ് ചെയ്യണു ബാലൻ ചേട്ടനെ. അപ്പൊ നമ്മളെ വിളിച്ചത് ബാലൻ ചേട്ടനാണ്. പൂവേ ഉനക്കാക എന്ന സിനിമയാണ് എന്താ പറയാ, ലാസ്റ്റ് ഫസ്റ്റ് കണ്ടിട്ടുള്ള, ആദ്യം കണ്ടിട്ടുള്ള വിജയ് സിനിമ. പിന്നീട് കുറെ സിനിമകൾ കണ്ടു, പക്ഷെ എന്നാലും ഒരു സംശയമില്ല, ആദ്യം കണ്ട ചിത്രം ഈ ചിത്രമാണെന്നാണ് പറയുന്നത് ബാലൻ ചേട്ടൻ. എന്തായാലും നല്ലൊരു ദിവസം അദ്ദേഹത്തിന് വിഷ് ചെയ്യാം. നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കുറച്ചുകൂടെ ഉറക്കെ പറയോ. ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഹലോ എന്ന് എനിക്ക് കേൾക്കാം, പക്ഷെ തീരെ ഫീബിളായിട്ടാണ് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ മോളു.
0: ആ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഹലോ, കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. വളരെ ഫീബിളായിട്ടാണ് ശബ്ദം കേൾക്കുന്നത്. അത് റേഞ്ചിൻ്റെ ഒരു പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഉറക്കെ സംസാരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: കഞ്ചിക്കോട്ടിൽ
0: നിന്ന് ആരാ സംസാരിക്കണേ? പറയൂ.
2: കൃഷ്ണൻകുട്ടി എന്ന നാണുവേട്ടൻ.
0: കൃഷ്ണൻകുട്ടി എന്ന നാണുവേട്ടൻ. ഓക്കെ, അപ്പൊ നാണുവേട്ട എന്താണ് വിശേഷം? സുഖല്ലേ? അങ്ങനെ പോണു. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ?
2: ഇല്ല, ഭാര്യ ഒന്നും തരുന്നില്ല മോള്.
0: എന്താത്, എന്താ ഒന്നും തരാത്തെ?
2: ഇവിടെ പണിയെടുക്കണം, കടയാണ്, ഹോട്ടലാണ്, കഷ്ണമൊക്കെ മുറിക്കണം, തേങ്ങ തരണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാം.
0: ഓക്കെ, അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കഴിക്കുക അല്ലേ? ഇത് രണ്ടുപേരും കൂടെ ആണോ, ഒരുമിച്ചാണോ ഈ വർക്കൊക്കെ ചെയ്യണേ? സ്വന്തം ഭാര്യ. അപ്പൊ വർക്കൊക്കെ ചെയ്തതിന് ശേഷം രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക. ഓക്കെ
2: ഓക്കെ.
0: അപ്പോ നാണുവേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
2: പറയൂ.
0: വിജയ് സിനിമകൾ കാണാറുണ്ടോ? വിജയുടെ പടങ്ങൾ ഇഷ്ടമാണോ?
2: ഞാന് ഒരുപാട് പ്രായമുള്ള ആളാണ്, എനിക്ക് MGR, ശിവാജി, ജെമിനി ഗണേശൻ അങ്ങനെയുള്ള ആൾക്കാരെ അറിയുള്ളൂ.
0: അവിടെ വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. വിജയ് സിനിമകൾ കണ്ടിട്ടില്ല അല്ലേ?
2: ഓർമ്മയില്ല.
0: എന്തായാലും സാരമില്ല. അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറയൂ, ആർക്കാ വിഷസ്
2: കൊടുക്കണ്ടേ?
0: ഓക്കെ, ശാന്തി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയം. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് നാണുവേട്ടൻ എന്ന് വിളിക്കുന്ന കൃഷ്ണൻകുട്ടി ചേട്ടനാണ്. അപ്പൊ ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയം. നമുക്ക് ഇനി കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല. സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മെസ്സേജസിലേക്കാണ് നമ്മൾ പോകുന്നത്. മെസ്സേജസിലേക്ക് പോകുമ്പോൾ ഇനിയുള്ള വായിക്കാനുള്ള മെസ്സേജിൽ ആദ്യത്തെ മെസ്സേജ് ഷീബ ചേച്ചിയുടെ ഒരു മെസ്സേജാണ്. ഹായ് അഭിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഹരിദാസേട്ടന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. ആ ഫാമിലിയിലുള്ളവർക്ക് എല്ലാം ഉൾക്കൊള്ളാൻ സർവേശ്വരൻ കരുത്തു നൽകട്ടെ. എനിക്ക് വിജയുടെ ഞാൻ കണ്ട എല്ലാ സിനിമകളും ഇഷ്ടമാണ്. ജില്ലയാണ് ലാസ്റ്റ് കണ്ട ചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും അഭിക്കുട്ടിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേഷ്, ആലാമരം. ജില്ലയ്ക്ക് ശേഷം കുറേ നല്ല അടിപൊളി പടങ്ങൾ വന്നിട്ടുണ്ട് ഷീബ ചേച്ചി. സമയം കിട്ടുമ്പോൾ അതൊക്കെ കാണുക. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് ശിവൻ ചേട്ടനാണ്. നമസ്കാരം അഭിരാമി. എന്നും പുലർച്ചെ തന്നെ എനിക്ക് ഹരിദാസേട്ടന്റെ ശുഭദിനം മുടങ്ങാതെ എത്തുമായിരുന്നു. ഇനി മുതൽ ഹരിദാസേട്ടന്റെ ആ ശുഭദിന ആശംസകൾ എന്നേക്കുമായി നിലച്ചു. ആ വിഷമവും വേദനയും മനസ്സിന്റെ ഏതോ ഒരു കോണിൽ ചേർത്ത് വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹരിദാസേട്ടന്റെ ആത്മാവിന് പ്രാർത്ഥനയോടെ എന്റെ ഹൃദയാഞ്ജലി. ഒരുപാട് വേദനയോടെ പുതുനഗരത്തുനിന്നും ശിവൻചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കുഞ്ഞിപ്പ പന്താവൂരാണ്. ഗുഡ് മോർണിംഗ് അഹല്യ. ജനിച്ചാൽ മരണം ഉറപ്പ്, നമുക്കും മരിക്കണം. റേഡിയോ ശ്രോതാവ് മാങ്കാവ് ഹരിദാസൻ സാറിന് നിത്യശാന്തി നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞിപ്പിക്ക മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് സത്യനാരായണൻ ചേട്ടനാണ്. നമസ്തേ അഭിക്കുട്ടി, തിങ്കളാഴ്ച ജന്മനാളും വിവാഹ

വാർഷികം കൊണ്ടാടുന്നവർക്ക് ആഹ്ലാദ ശുഭദിന മംഗളാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് സത്യനാരായണൻ ചേട്ടന്റെ മെസ്സേജ്. സത്യനാരായണൻ ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഷാന്താണ്. ഗുഡ് മോർണിംഗ് അഹല്യ, അഭിമോൻ ആൻഡ് ഓൾ ടീംസ്, നിഷാന്ത് ഫ്രം കടവന്ത്ര. ഓക്കെ, നിഷാന്തിനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇന്ദിര ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അബിക്കുട്ട, എന്നും രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജിലൂടെ സൗഹൃദം ചേർത്ത് പിടിച്ച് നമ്മളും ഏറെ സ്നേഹിച്ച ഹരിദാസേട്ടന് ആദരാഞ്ജലികൾ. ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഹരിയേട്ടനെ കാണാൻ പോയിരുന്നു, കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഹരിയേട്ടന്റെ ഓർമ്മകൾ എന്നുണ്ടാവും. വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ. ഞാൻ ആദ്യം കണ്ട മൂവി പൂവേ ഉനക്കാക എന്ന സിനിമയാണ്. പിന്നെ തുള്ളാതെ മനവും തുള്ളും. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ദിര ചേച്ചിയുടെ മെസ്സേജ് ഫ്രം പേരുവമ്പ്. ഓക്കെ, ഇന്ദിര ചേച്ചിക്ക് നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയണു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അജിത് ചേച്ചിയാണ്. നമസ്കാരം അഭിക്കുട്ടി, ഇഷ്ടമുള്ളവരിലേക്ക് എല്ലാം ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ്. ആ ഒരു മെസ്സേജിന് ഇത്രയും ആഴമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി തന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ. ഒരാൾ കാലം കൂടി അങ്ങനെ കടന്നുപോയി. ആത്മാവ് ചിത്രശലഭങ്ങളായി പാറി നടക്കുമെന്നൊരു മിത്തുണ്ടെങ്കിൽ തീർച്ചയായും അഹല്യയിൽ ഉണ്ടാവും ആ ആത്മാവ്. അത്രത്തോളം അഹല്യ റേഡിയോ ആ ജീവനെ സ്പർശിച്ചിട്ടുണ്ടായിരുന്നു. പ്രണാമം എന്ന് പറഞ്ഞിട്ട് അജിത് ചേച്ചി അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്. വിജയ്ക്ക് 1000 ജന്മദിനാശംസകൾ, ഒപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും ശുഭദിനാശംസകൾ കൂടെ അറിയിച്ചിട്ടുണ്ട് അജിത ചേച്ചി. ഓക്കെ, അപ്പോൾ അജിത ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയം. അപ്പോൾ ഈ മഴയുടെ അലേർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഇന്നും നാളെയുമായിട്ട് പലയിടങ്ങളിലും യെല്ലോ അലേർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. മഴ പെയ്യട്ടെ എന്നാണ് ഞാനും പറയുന്നത്. കാരണം മഴ നമുക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടില്ല. ഈ ഒരു സീസണിൽ പെയ്യേണ്ട മഴയൊന്നും പെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലോഡ് ഷെഡിങ് അതുപോലെയുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് KCB ഉൾപ്പെടെയുള്ള അധികൃതർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മഴയൊക്കെ പെയ്യട്ടെ, എന്നാലും ചില ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒക്കെ ഈ ജൂലൈ മാസത്തിൽ വേണ്ടിവരും എന്ന് പറയുന്നുണ്ട്. നമുക്കിനി നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാം. ദാസേട്ടന്റെ ശബ്ദത്തിൽ ഒരു അടിപൊളി പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് അഹല്യ FM 90.4 അഹല്യ വിഷസിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

അതാണ് പാട്ട്. ദാസേട്ടന്റെ ശബ്ദത്തിൽ മഞ്ഞക്കിളിയുടെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് സോമൻ ചേട്ടനാണ്, ഫ്രം ഷാർജ. നമസ്കാരം, ഞാൻ സോമൻ ആലപ്പാട്ട്. ഇപ്പോൾ ഷാർജ പോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. കടലിലുള്ള ജോലിയിൽ നാട്ടിലെ ഓരോ ഫീല് തരുന്നത് അഹല്യയാണ്. എന്നും കേൾക്കും, മെസ്സേജ് ചെയ്യാൻ പറ്റാതെ മിസ്സാവുന്നുണ്ട്. പിന്നെ ഇന്നത്തെ എഴുത്തോല സൂപ്പറായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. അബിക്കുട്ടി സുനിലിന്റെ പ്രോഗ്രാമും സൂപ്പറാണ്. തുള്ളാത്ത മനവും തുള്ളും ആണ് ഫാമിലിയായി ആദ്യം പാലക്കാട്ട് വന്ന് കണ്ട വിജയ് ചിത്രം. ഹരിദാസ് മാങ്കാവിന്റെ വിയോഗം വല്ലാത്ത ഞെട്ടലാണ്. കാരണം ഇടയ്ക്കെല്ലാം നമസ്കാരം എന്നും ഗുഡ് മോർണിംഗ് എന്നും FB വന്നിരുന്നു. ഇനി അതില്ലല്ലോ എന്നറിയുമ്പോൾ വല്ലാത്ത വിങ്ങൽ. നിത്യശാന്തി നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് സോമൻ ചേട്ടൻ ഫ്രം ഷാർജ മെസ്സേജ് അയച്ചിട്ടുള്ളത്. സോമൻ ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയണു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉഷ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അബിക്കുട്ടി, ദിവസവും ഗുഡ് മോർണിംഗ് അയക്കുന്ന ഹരിദാസ് ചേട്ടന് ആദരാഞ്ജലികൾ പറയുന്നു. വിജയിക്ക് ആശംസകൾ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് ഉഷ ചേച്ചി കോട്ടേക്കാട് നിന്ന് അയച്ചിട്ടുള്ള മെസ്സേജാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വനജ രവി ഫ്രം കൊഴിഞ്ഞാമ്പാറ. നമസ്കാരം അഭിരാമി, വിജയുടെ തുള്ളാത മനവും തുള്ളും എന്ന സിനിമയിലെ എല്ലാ ഗാനങ്ങളും ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരിദാസ് ചേട്ടന് ആദരാഞ്ജലികൾ, വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് വനജ ചേച്ചിയുടെ മെസ്സേജ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷക്കീല ചേച്ചിയാണ്. ഡാർലിംഗ് ഗുഡ് മോർണിംഗ്, ഹരിദാസ് ചേട്ടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം. ആ സ്നേഹം അനുഭവിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോകണമായിരുന്നു എന്ന് ഇപ്പോൾ വളരെ വേദനയോടെ ഓർക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഷക്കീല ചേച്ചിയുടെ മെസ്സേജ്. ഷക്കീല ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് ശാന്തി സുമേഷ് അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, ഞാൻ ആദ്യമായി കണ്ട വിജയ് സിനിമ പൂവേ ഉനക്കാക എന്ന സിനിമയാണ്. ഹരിദാസ് ചേട്ടന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും FM ടീമിനും ശുഭദിനാശംസകൾ. ആൽബിനും വിഷ്ണുവിനും പ്രത്യേക ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ശാന്തി സുമേഷ് എലപ്പുള്ളി. ഓക്കെ, താങ്ക് യു ഫോർ ദ മെസ്സേജ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിവ്യയാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, വിജയുടെ പ്രിയമാനവളെ തുള്ളാത മനവും തുള്ളും ഫേവറേറ്റ് മൂവി. ഹരിദാസ് ചേട്ടൻ ആദരാഞ്ജലികൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ദിവ്യയുടെ മെസ്സേജ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ചന്ദ്രൻ ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. നമസ്കാരം RJ അഭിരാമി, മാങ്കാവ് ഹരിദാസ് അവറുകൾക്ക് ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ബൈജു ചേട്ടനാണ് ഫ്രം ചെങ്ങറ. ഹായ് അബി, ഒത്തിരി ആശംസകൾ. ഇന്നലെ നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട ഹരിദാസ് ചേട്ടന് ആദരാഞ്ജലികൾ നേരുന്നു. എന്നും രാവിലെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്ന മെസ്സേജ് ഹരിദാസ് ചേട്ടന്റെ മെസ്സേജ് ആയിരുന്നു. പിന്നെ പ്രിയപ്പെട്ട അഹല്യക്കും കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നും ബൈജു ചെങ്ങറ. ഓക്കെ, ബൈജു ചേട്ടന്റെ മെസ്സേജ് ആയിരുന്നു. താങ്ക് യു ഫോർ ദ മെസ്സേജ്. അടുത്ത മെസ്സേജ് പറയാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ ചേട്ടൻ ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വിജയ്ക്ക് ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത മെസ്സേജ് നിർമ്മലമ്മ ഒരു മെസ്സേജ് കൂടെ അയച്ചിരിക്കുകയാണ്. മാങ്കാവ് ഹരിസറിന്റെ വിയോഗ വാർത്ത ഇപ്പോഴാണ് കേട്ടത്. ഏറെ വിഷമം തോന്നുന്നു. റേഡിയോയിലൂടെ പരിചയപ്പെട്ട ശബ്ദം കാതുകളിൽ ഇപ്പോഴും കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആദരാഞ്ജലികൾ അറിയിച്ചുകൊണ്ടിട്ടുള്ള ഒരു മെസ്സേജാണ്. ഓക്കെ, അടുത്ത മെസ്സേജ് ഗോപിനാഥൻ ചേട്ടന്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, പ്രിയ അനഹല്യ ടീം, സുഖമല്ലേ അബിക്കുട്ടി എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ഗോപിനാഥൻ ചേട്ടനും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. അഹല്യ റേഡിയോയുടെ സന്തത സഹചാരി, നമ്മെ വിട്ടുപിരിഞ്ഞ ഹരിദാസ് ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പിന്നെ വിജയ്ക്ക് 1000 ജന്മ ദിനാശംസകൾ. കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും രത്നാവതി അമ്മയ്ക്കും അഹല്യ ടീമിനും നല്ല ദിവസമാവട്ടെ എന്ന് വിഷയം എന്ന് പറഞ്ഞിട്ടാണ് കണ്ണൂരിൽ നിന്ന് ഗോപിനാഥൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഗോപിനാഥൻ ചേട്ടനും ഒരു നല്ല ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. തൃശ്ശൂർ നിന്ന് അബി, ഹരിദാസ് ചേട്ടനെ കണ്ടിട്ടില്ല, അഹല്യയിലൂടെ കേട്ട സൗണ്ട് മാത്രമാണ് ഓർമ്മ. അദ്ദേഹത്തിന് പ്രണാമം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട് കവിത ചേച്ചി. വിജയുടെ സിനിമകളിൽ ആദ്യം കണ്ട സിനിമ തുള്ളാത മനവും തുള്ളുമാണ്. വിജയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, കവിത ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ് ഹായ് അഹല്യ FM അഭിരാമി, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് എരിമയൂർ നിന്ന് ചന്ദ്രൻ ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഓക്കെ, തിരിച്ചും ഒരു നല്ല സുപ്രഭാതം വിഷയാണ്. രാജപ്പൻ ചേട്ടന്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ഒരു മെസ്സേജ് കൂടെ വന്നിരിക്കുന്നത് അഷ്റഫ് അയച്ചിട്ടുള്ള മെസ്സേജാണ്, വെസ്റ്റ് കൈപ്പുറത്ത് നിന്ന്. സുപ്രഭാതം. പലരും മൗനത്തെ കൂട്ടുപിടിക്കുന്നത് മിണ്ടാൻ വാക്കുകൾ ഇല്ലാഞ്ഞിട്ടല്ല, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ വയ്യാഞ്ഞിട്ടാണ്.
അകപ്പെട്ടു പോകുന്ന സൗഹൃദങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അപ്പുറത്തേക്ക് വരാനാർക്കും സാധിക്കില്ല. ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് അഷ്റഫ് ഫ്രം വെസ്റ്റ് കൈപ്പുറം ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ, നല്ലൊരു വീക്ക് ആവട്ടെ. ഈ ആഴ്ച മുഴുവനും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരാഴ്ചയാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: without break with Ahalya FM 90.4 கேட்டு கேட்டு கூட்டு கூட ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: Celluloid.
3: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, നിങ്ങളുടെ സ്വന്തം ചലച്ചിത്ര ലോകത്തിൽ ഞെട്ടിക്കുന്ന ഹൊറർ കാഴ്ചകളും ചോര തിളയ്ക്കുന്ന സ്ലാഷർ സിനിമകളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സെല്ലൗട്ട്. സെല്ലൗട്ട് മൂവി സ്പെഷ്യലിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട കട്ട ഹൊറർ പ്രേമികൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ആയില്ല. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സെല്ലൗട്ടിൽ സംസാരിക്കാൻ പോകുന്നത് തിയേറ്ററുകളിൽ വന്ന പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ കണ്ണടച്ചിരുന്ന് കാണാൻ പ്രേരിപ്പിച്ച ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച സ്ലാഷർ ഹൊറർ ചിത്രമായ റോങ് ടേൺ എന്ന സിനിമയെ കുറിച്ചാണ്. റോബ് ഗ്ലോവർ സംവിധാനം ചെയ്ത് 2003 പുറത്തിറങ്ങിയ ഈ ഒരു ചിത്രം പിന്നീട് വലിയൊരു സിനിമാ പരമ്പരയായി മാറിയത് നമ്മളെയൊക്കെ ശരിക്കും ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു അല്ലെ? ഒരു തെറ്റായ തിരിവ് മനുഷ്യന്റെ ജീവിതം എങ്ങനെ നരകമാക്കുമെന്ന് കാണിച്ചു തന്ന ആ മാരക പ്ലോട്ടിലേക്ക് നമുക്ക് കൃത്യമായിട്ട് പോവാം. അങ്ങനെ കഥയിലെ പ്രധാന നായകൻ ക്രിസ് ഫ്ലിൻ, അവനൊരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. അവൻ വളരെ അത്യാവശ്യമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി വെസ്റ്റ് വിർജീനിയയിലെ ഒരു ഹൈവേയിലൂടെ ഇങ്ങനെ കാർ ഓടിച്ച് പോവാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ആ ഹൈവേയിൽ ഒരു വലിയ ട്രെയിലർ വണ്ടി മറിഞ്ഞ് കിലോമീറ്ററുകളോളം ബ്ലോക്കായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഇന്റർവ്യൂ ഉള്ളതിനാൽ അവന് സമയത്ത് എത്തിയില്ലെങ്കിൽ തന്റെ കരിയർ തകരുമെന്ന് മനസ്സിലാക്കി ക്രിസ് ആ ബ്ലോക്കിൽ കിടക്കാതെ തന്റെ വണ്ടി തിരിച്ച് കാട്ടിനുള്ളിലൂടെ പോകുന്ന ഒരു ചെറിയ വഴിയിലേക്ക് കയറാണ്. ഡിയർ ലിസണേഴ്സ്, അവനെടുത്ത ആ ഒരു ഒറ്റ റോങ് ടേൺ, ആ ഒരു ഒറ്റ റോങ് ടേൺ ആണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായിട്ട് മാറുന്നത്. അതേസമയം ആ കാട്ടിനുള്ളിൽ ഒരു ക്യാമ്പിങ്ങിന് വന്ന 5 കോളേജ് പിള്ളേരുണ്ടായിരുന്നു. ബെസി, അവളുടെ സുഹൃത്തുക്കളായ കാർലി, സ്കോട്ട്, ഇവാൻ, ഫ്രാൻസിസ് എന്നിവർ. ഇവർ വന്ന വണ്ടിയുടെ ടയറുകൾ കാട്ടിനുള്ളിൽ വെച്ച് ആരും മനഃപൂർവ്വം വെച്ച കൂർത്ത കമ്പികളിൽ കയറി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പഞ്ചറായിട്ട് കിടക്കുകയാണ്. ഫോണിനാണെങ്കിൽ റേഞ്ച് ഇല്ല, അവർ വന്ന ആ വണ്ടിയാണെങ്കിലും ഒന്ന് അനക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ നായകൻ ക്രിസ് സ്പീഡിൽ കാർ ഓടിച്ചു വരുന്നത്. റോഡിൽ കിടക്കുന്ന ഇവരുടെ വണ്ടി അവൻ കാണുന്നില്ല. അടുത്ത നിമിഷം വലിയൊരു ശബ്ദത്തോടെ ക്രിസിന്റെ വണ്ടി ഇവരുടെ വണ്ടിയുടെ പുറകിലേക്ക് കട്ടക്കങ്ങ് ഇടിച്ചു കയറുകയാണ്. ഭാഗ്യത്തിന് ആർക്കും വലിയ പരിക്കുകളൊന്നും പറ്റുന്നില്ലെങ്കിലും ആ രണ്ട് വണ്ടികളും കംപ്ലീറ്റ് ആയിട്ട് അവിടെ തകരുകയാണ്. അങ്ങനെ ആ വന്യമായ കാടിന്റെ നടുവിൽ അവർ ആകെ 6 പേർ ഒറ്റപ്പെടുകയാണ്. സഹായം ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഇവരിൽ 4 പേർ, ക്രിസ്, ജെസി, കാർലി, സ്കൗട്ട്, ഇവര് 4 പേരും കൂടി കാടിനുള്ളിലേക്ക് അങ്ങ് നടക്കാണ്. ബാക്കി 2 പേരായ ഇവാനും ഫ്രാൻസിസും വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കാനായിട്ടും തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ സഹായം തേടി കാടിന്റെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന ഇവാന്റെയും ഫ്രാൻസിന്റെയും അടുത്തേക്ക് കാടിന്റെ മറവിൽ നിന്ന് ചില വിചിത്ര രൂപങ്ങൾ പതുക്കെ പതുക്കെ നടന്നു വരുന്നുണ്ട്. മനുഷ്യന്റേതുപോലുള്ള രൂപം, പക്ഷെ മുഖമൊക്കെ അതിഭീകരമായിട്ടിങ്ങനെ വികൃതമായിരിക്കുകയാണ്. വന്യമായ ഒരു ചിരിയോടെ അവർ ആ പിള്ളേരുടെ അടുത്തേക്ക് വരുമ്പോഴുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ആ മാരക ശബ്ദം, ഒരു മാരക ശബ്ദം, എന്താണിത്? ആ കാട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ വിചിത്ര മനുഷ്യർ ആരാണ്? അത് കേൾക്കാൻ ഒട്ടും വൈകണ്ട, ഡാ വരുന്നു സെല്ലൗട്ടിന്റെ അടുത്ത ഭാഗത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4. കേട്ട്

0: celluloid.
1: വെൽക്കം ബാക്ക് മച്ചാമാരെ, സെല്ലുലോയിഡ് സ്ലാഷർ ഹൊറർ സ്പെഷ്യലിലേക്ക് വീണ്ടും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. നമ്മൾ റോങ് ടേൺ സിനിമയുടെ ആ രണ്ടാം ഭാഗത്തിലേക്കാണ് കടക്കുകയാണ്. കാടിന്റെ ഉള്ളിലേക്ക് സഹായം തേടിപ്പോയ നമ്മുടെ നായകൻ ക്രിസും കൂട്ടരും ഒരുപാട് ദൂരം അങ്ങ് നടന്ന് നടന്ന് ഒടുവിൽ കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഴയ തടിമില്ലിന്റെയും വീടിന്റെയും അടുത്ത് എത്തിച്ചേരാണ്. ആ വീട് കണ്ടപ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസം തോന്നി എന്നുള്ളതാണ്. അവിടെ ആരെങ്കിലും ഉണ്ടാകും, ഒരു ഫോണെങ്കിലും കിട്ടുമെന്ന് കരുതി അവർ ആരുമില്ലാത്ത ആ വീടിന്റെ ഉള്ളിലേക്ക് പതുക്കെ അങ്ങനെ കയറുകയാണ്. എന്നാൽ ആ വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയ അവർ കാണുന്നത് മനുഷ്യന്റെ യുക്തിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഭീകരമായ കാഴ്ചകളാണ്. അഴുക്കു പിടിച്ച ആ മുറികളിൽ മനുഷ്യന്റെ അറുത്തുമാറ്റിയ അവയവങ്ങൾ ഭരണിയിലാക്കി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിൽ മനുഷ്യമാംസം കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നു. വല്ലാത്തൊരു ചീഞ്ഞ അഴുക്ക നാറ്റം ആ വീടാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അവർ ചെന്നുപെട്ടിരിക്കുന്നത് സാധാരണ മനുഷ്യരുടെ വീട്ടിലല്ല, മറിച്ച് മനുഷ്യമാംസം തിന്നുന്ന ക്രൂരന്മാരായ നരഭോജികളുടെ കെണിയിലാണിന്ന് അവർ പിന്നീട് തിരിച്ചറിയുകയാണ്. പേടിച്ചു പറിച്ച് അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോഴാണ് ദൂരെ നിന്ന് പഴയ ഒരു വണ്ടി വരുന്നത് കാണുന്നത്. അതാണെങ്കിലും ആ വീടിന്റെ ഉടമസ്ഥരായ ആ മൂന്ന് നരഭോജി സഹോദരന്മാരുടേതായിരുന്നു. ത്രീ ഫിംഗർ, സോ ടൂത്ത്, ഫണ്ണായി. പണ്ട് ജനറ്റിക്കായി ഉണ്ടായ ചില വൈകല്യങ്ങൾ കാരണം മുഖവും ശരീരവും അതിഭീകരമായിട്ട് വികൃതമായ അതിശക്തരായ മൂന്ന് മൃഗതുല്യരായ മനുഷ്യർ. അവർ വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത് മറ്റാരെയുമല്ല, വണ്ടിയുടെ അടുത്ത് അവർ നിർത്തിപ്പോന്ന സുഹൃത്തുക്കളായ ഫ്രാൻസിന്റെ ചത്ത ശവമായിരുന്നു. ഭയന്ന് വിറച്ച ക്രിസും ജെസിയും കൂട്ടരും ആ മുറിക്കുള്ളിലെ ഒരു പഴയ കട്ടിലിന്റെ അടിയിൽ മേശയുടെ മറവിലൊക്കെ ആയിട്ട് ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഒളിച്ചിരിക്കുകയാണ്. ആ നരഭോജികൾ ഫ്രാൻസിന്റെ ശവം ആ മേശപ്പുറത്തേക്ക് വെട്ടി മുറിക്കാൻ വേണ്ടി വെക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ മച്ചാമാരെ, അത് കാണുന്ന സമയത്ത് നമ്മൾ ശരിക്കും തലയിൽ ഇങ്ങനെ കൈവച്ചു പോവും. അങ്ങനെ കട്ടിലിനടിയിൽ കിടക്കുന്ന കാർലിയുടെ മുഖത്തേക്ക് ഫ്രാൻസിന്റെ ചോര തുള്ളികളായിട്ട് വീഴുന്ന ആ രംഗം, ഒരു ഒരു ഭീകര അന്തരീക്ഷമാണ് അവർ സീൻ സൃഷ്ടിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ ആ മാംസം തിന്നുകഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന ആ സമയം നോക്കി ക്രിസും കൂട്ടരും ശബ്ദമുണ്ടാക്കാതെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ നോക്കുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അവരുടെ ഒരു ചെറിയ കാൽപെരുമാറ്റം കേട്ട് ആ നരഭോജികൾ ഉണരുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആ വലിയ കാടിനുള്ളിൽ വെച്ച് ഈ മൂന്ന് വേട്ടക്കാരും പാവം പിള്ളേരും തമ്മിൽ നടക്കുന്ന ആ മാരകമായ ജീവൻ മരണ പോരാട്ടം എന്താണ്? കേൾക്കാം സെല്ലുലോയിഡ് ലവ് ട്രെയിൻ ഷോർട്ട് ബ്രേക്ക്. സ്റ്റുഡിയോ നിദാ ഖലീഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Celluloid.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സെല്ലോയിഡ് ആണ്, കൂടെയുള്ളത് ദാ ആയിലിയാനട. സിനിമ അങ്ങനെ അതിന്റെ ഏറ്റവും ത്രില്ലിംഗ് ആയ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നരഭൂജികൾ തങ്ങളെ പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ ക്രിസം കൂട്ടരും ആ ഇരുണ്ട കാട്ടിലൂടെ ജീവനം കൊണ്ടങ്ങ് ഓടുകയാണ്. പക്ഷേ ആ കാട് ആ നരഭൂജികളുടെ സ്വന്തം തത്തകമാണ്. അവരാണെങ്കിൽ ആ കാടിനുള്ളിൽ പലതരം മാരകമായ കെണികൾ ഒരുക്കി വെച്ചിരുന്നു. ഓട്ടത്തിനിടയിൽ അവർ ഒടുവിൽ ചെന്നുവിടുന്നത് പഴയൊരു വണ്ടികളുടെ ശ്മശാനത്തിലാണ്. വഴിതെറ്റി ആ കാട്ടിൽ വന്നുപെട്ട ഒരുപാട് പാവം യാത്രക്കാരെ കൊന്ന് അവരുടെ വണ്ടികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണത്. അവിടെ വെച്ച് നരഭൂജികൾ ഇവർക്ക് നേരെ അമ്പും വില്ലും മഴയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കടുത്ത ഒരു ആക്രമണം നടത്തുകയാണ്. ഈ ഒരു വേട്ടയാടലിനിടയിൽ ക്രിസിന്റെ കാലിൽ വെടിയേൽക്കുന്നുണ്ട്. തന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടി സ്കോട്ട് എന്ന പയ്യൻ ആ നരഭൂജികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മറ്റൊരു വഴിക്ക് ഓടുന്നു. എന്നാൽ ത്രീ ഫിംഗർ എന്ന ക്രൂരൻ സ്കോട്ടിനെ പിന്തുടർന്നു ചെന്ന് അവന്റെ പുറകിലേക്ക് തുടർച്ചയായിട്ട് അമ്പുകൾ ചെയ്ത് കയറ്റി അവനിങ്ങനെ അതിക്രൂരമായിട്ട് കൊല്ലുകയാണ് സുഹൃത്തുക്കളെ. ഇനി അവശേഷിക്കുന്നത് ക്രിസും ജെസ്സിയും കാർലിയും മാത്രം. അവർ ഓടി ഓടി ഒടുവിൽ കാട്ടിലെ ഒരു വലിയ വാച്ച് ടവറിന് മുകളിലേക്ക് വലിഞ്ഞു കയറാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ റേഡിയോ സെറ്റ് ഉപയോഗിച്ച് അവർ പോലീസിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ നരഭൂജികൾ ആ ടവറിന് ചുറ്റും എത്തിക്കഴിഞ്ഞിരുന്നു. അവർ അങ്ങനെ ആ ടവറിന് താഴെ വന്ന് തീ കൊളുത്തുകയാണ്. ചുറ്റും അങ്ങനെ തീ പടരുമ്പോൾ ശ്വാസം മുട്ടി മരിക്കാതിരിക്കാൻ അവർ ആ ടവറിന്റെ മുകളിൽ നിന്നും അടുത്തുള്ള വലിയ മരങ്ങളുടെ ചില്ലകളിലേക്ക് ചാടാണ്. അങ്ങനെ ആ ഒരു മരങ്ങൾക്ക് മുകളിൽ വെച്ച് ആ രാത്രിയിൽ നടക്കുന്ന ഒരു ഫൈറ്റ് സീൻ ഉണ്ട് മച്ചാമാരെ. ഒരു വശത്ത് കത്തുന്ന ടവർ, മറുവശത്ത് മരച്ചില്ലകളിലൂടെ കുരങ്ങന്മാരെ പോലെ ചാടി വരുന്ന ആ വികൃത രൂപികൾ. അങ്ങനെ ആ ഒരു മരത്തിന്റെ മുകളിൽ വെച്ച് അവർ കാർലി എന്ന പെൺകുട്ടിയുടെ കഴുത്ത് ഒരു മഴ കൊണ്ട് വെട്ടി മാറ്റുന്നത് കാണുമ്പോൾ നമ്മുടെ ചോരൊക്കെ ഇങ്ങനെ വറ്റി പോകുന്നുള്ളതാണ്. അങ്ങനെ ഈ മാരക വേട്ടയിൽ നിന്നും നമ്മുടെ നായകനും നായികയും മാത്രം രക്ഷപ്പെടുമോ? ഈ ക്രൂരന്മാരെ ഇല്ലാതാക്കാനായിട്ട് അവർക്ക് കഴിയുമോ? കഥയുടെ ക്ലൈമാക്സ് കേൾക്കാം സെല്ലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹലിയ ഫ്രം 90.4.

0: celluloid.
1: അങ്ങനെ സെല്ലുലോയിഡിന്റെ അവസാന ഭാഗത്തിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ ആയില്ല. റോങ് ടേൺ സിനിമയുടെ ക്ലൈമാക്സ് ശരിക്കും പ്രേക്ഷകർ കസേരയുടെ അറ്റത്തിരുത്തുന്ന ഒന്നാണ് കേട്ടോ. കാർലിയെയും കൊന്നതിന് ശേഷം ആ നരഭോജികൾ ജെസ്സിയെ ജീവനോട് പിടിച്ച് അവരുടെ ആ ഒരു പഴയ വീട്ടിലേക്ക് കെട്ടിയിടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോവാണ്. കാലിന് പരിക്കേറ്റ ക്രിസ് ഒടുവിൽ ആ കാട്ടിലെ ഒരു പോലീസ് വണ്ടി കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ ആ വണ്ടിയിലെ പോലീസുകാരനെയും ആ നരഭോജികൾ അമ്പ ചെയ്ത് കൊന്നുകളയുന്നുണ്ട്. ഒടുവിൽ ക്രിസ് ആ പോലീസ് വണ്ടിയുടെ അടിയിൽ ഒളിച്ചിരുന്ന് ആ നരഭോജികളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. തന്റെ സുഹൃത്തുക്കളെ കൊന്ന ആ മൃഗങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ക്രിസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൻ ആ പോലീസ് വണ്ടി നേരിട്ട് ആ വീടിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറ്റുകയാണ്. തുടർന്ന് ആ വീടിനുള്ളിൽ വെച്ച് ക്രിസും ജെസ്സിയും ചേർന്ന് ആ മൂന്ന് നരഭോജികളോട് നടത്തുന്ന ആ മാരകമായ ഫൈറ്റ് അതൊരു കട്ട മാസ ഫൈറ്റ് ആണ് കേട്ടോ. ഒടുവിൽ അവർ ആ വീടിന് തീ കൊളുത്താണ്. അങ്ങനെ ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഡൈനാമിറ്റുകളൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ മൂന്ന് നരഭോജികളും കത്തി അമരുകയാണ്. അങ്ങനെയാണ് ആ ഒരു സിനിമ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. ക്രിസും ജെസ്സിയും പോലീസ് വണ്ടിയും എടുത്ത് ആ കാട്ടിൽ നിന്ന് ഒടുവിൽ രക്ഷപ്പെടുകയാണ്. സ്റ്റാൻ വിൻസ്റ്റന്റ് എന്ന വിഖ്യാത മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ആ മൂന്ന് നരഭോജികളുടെയും ഭീകരമായൊരു രൂപം ഡിസൈൻ ചെയ്തത്. CGI ഒന്നുമില്ലാതെ പക്ക പ്രായോഗിക എഫക്റ്റുകൾ വെച്ച് ചെയ്ത ആ കൊലപാതക രംഗങ്ങളുണ്ടല്ലോ, ഹൊറർ സിനിമകളിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒന്നാണ്. ജസ്റ്റ് 50 മില്യൺ ബഡ്ജറ്റിൽ വന്ന് 46 മില്യണിലധികം ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയ ഈ ഒരു ചിത്രം ഇന്നും ഫ്ലാഷ് ഓഫ് സിനിമകളുടെ ഒരു പാഠപുസ്തകം തന്നെയാണ്. അപ്പോൾ മച്ചാമാരെ, രാത്രിയിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കട്ടയ്ക്ക് പേടിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു ഒന്നാന്തരം ഹൊറർ ചിത്രമാണ് റോങ് ടേൺ. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. അങ്ങനെ നമുക്കത് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലൂടെ അവസാനിപ്പിക്കേണ്ട സമയം കൂടി ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും വരാം സെല്ലുലോയിഡിൽ മറ്റൊരു സിനിമയുമായി. അതുവരേക്കും സ്റ്റേ ഹാപ്പി, ലവ് സിനിമ, ബൈ ഫ്രം യുവർ RJ ആയിരിക്കും.

0: എംപി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் since 1962.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 300,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാം, ഒപ്പം ഇസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
4: യെസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം റീൽസ് താഴോട്ട് ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് വിടാറില്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കുറച്ച് ആഴ്ചകളായി ഈ പാട്ട് കേട്ട് കേട്ടേ എന്റെ ഫോണിന്റെ സ്പീക്കർ വരെ ഇപ്പോൾ തമിഴും മലയാളവും ഒക്കെ മിക്സ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഉണ്ടല്ലോ, തമിഴിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്ന് ഒരു പടം മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ മലയാളി ഒഫീഷ്യൽസ് എന്താ ചെയ്യുക? നേരെ പോയി ഒരു റീത്ത് വാങ്ങി ആ പാട്ടിന്റെ നെഞ്ചത്തോട്ട് വെക്കും. അയ്യോ, പാട്ടിനെ കൊന്നു വിളിച്ചേ, കൊന്നു കൊല വിളിച്ചേ എന്ന് നമ്മൾ പറയും. കാരണം ഈ ചില ഡബ്ഡ് വേർഷൻസ് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ എന്തെന്നായി ചെയ്തു വെച്ചിരിക്കണേ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ? ചില പാട്ടുകളുടെ ഡബ്ഡ് വേർഷൻസ്, അതായത് തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ മോശം രീതിയിൽ ചെയ്തിട്ടുള്ള പാട്ടുകളുണ്ട്. ലിറിക്സ് കേട്ടാൽ തോന്നും ഏതോ പഴയ കാലത്തെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എഴുതിയതാണ് ഈ ലിറിക്സ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പാട്ട് ആളുകൾ നെഞ്ചേറ്റി എന്ന് വേണം പറയാനായിട്ട്. 12 കൊല്ലം ഈ പാട്ട് എവിടെയായിരുന്നു എന്ന്

വെച്ചാൽ അത് ആർക്കും അറിയില്ല. ടൈം മെഷീൻ കയറി നേരെ 2026 അങ്ങോട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ റീൽസ് തുറന്നാൽ ഇൻഫ്ലുവൻസേഴ്സ് തൊട്ട് നമ്മുടെ വീട്ടിലെ അപ്പുമ്മമാരും അമ്മമാരും വരെ ഈ പാട്ടിനനുസരിച്ച് തലയാട്ടമാണ്. ഏത് പാട്ടാണെന്ന് ചില ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ സണ്ണി ലിയോൺ വന്ന് തകർത്താടിയ ഒരു പഴയ ബോളിവുഡ് ഐറ്റം സോങ് ഇല്ലേ, ബേബി ഡോൾ മസ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ട്. വർഷം 2014 റാഗിണി MMS 2 ഇറങ്ങിയപ്പോൾ നമ്മളൊക്കെ ഹിന്ദി ലിറിക്സ് അണാക്ക് തൊടാതെ പാടി നടന്നതാണ്. പക്ഷേ ട്വിസ്റ്റല്ല, ഈ പാട്ടിന് അന്ന് തന്നെ ഒരു ഒഫീഷ്യൽ മലയാളം പതിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ആ പാട്ടാണ് ഇപ്പോൾ 2026 ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം അൽഗോരിതത്തിന്റെ തലപ്പ് തിരുന്ന് നമ്മളെ കൊണ്ട് ഇത് കേൾപ്പിക്കുന്നത് റീൽസ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡബ്ബിംഗ് പാട്ടുകൾ കേൾക്കുമ്പോൾ മലയാളികൾ ചോദിക്കാറുണ്ട് കർത്താവ് ഇത് ഏത് ഭാഷ എന്ന്. പക്ഷേ ഈ ബേബി ഡോളിന്റെ മലയാളം വേർഷൻ കേട്ടാൽ അറിയാതെ തലയാട്ടിപ്പോവും. അമാതിരി ഒരു ക്യാച്ചി വൈബാണ് റീൽസിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ബേബി ഡോൾ. അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. 12 മുൻപ് പെട്ടിയിലായ പാട്ട് ട്രെൻഡിങ്ങിൽ വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇൻസ്റ്റഗ്രാമിന്റെ ഒക്കെ ഒരു മഹിമേ. എന്തായാലും ആ പുതിയ ആഘോഷ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ തകർത്ത് മുന്നേറുന്ന നമ്മുടെ സ്വന്തം ബേബി ഡോളിന്റെ മലയാളം പതിപ്പ് ഓൺലി ഓൺ കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചില വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള അമ്മമാരെയും ചേച്ചിമാരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേറ്റത് തൊട്ട് രാത്രി കിടക്കുന്നത് വരെ വീട്ടുജോലികൾ മാത്രമാണ്, പാചകം, കുട്ടികളുടെ കാര്യം. ഇതിനിടയിൽ സ്വന്തം ഇഷ്ടങ്ങള് അല്ലെങ്കിൽ സ്വപ്നങ്ങളൊക്കെ അവരെവിടെയോ അങ്ങ് മറന്നു കളയും. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ അറ്റ്ലീസ്റ്റ് സൺഡേയിലെങ്കിലും ഇവർക്ക് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചില്ലായിട്ട് എന്താ പറയുക, ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്തുകൂടെ എന്ന്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഇങ്ങനെ ഉരുകി തീർക്കുന്ന എത്ര എത്രയോ സ്ത്രീകളുണ്ട് അല്ലേ? പക്ഷേ ഈ അതിരുകളെയെല്ലാം കാറ്റിൽ പറത്തി ലിമിറ്റേഷൻസ് ഉണ്ടായിട്ട് അതിനെയൊക്കെ മറികടന്ന് ചരിത്രം കുറിച്ച ഒരു തനി നാട്ടിൻ പുറത്തുകാരി സുന്ദരിയെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ. ആ ആളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. ആരാണത് എന്ന് അറിയുന്നതിന് മുന്നേ നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം. ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നേരത്തെ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ താരം രേഷ്മ എന്നാണ് പേര്. രേഷ്മ എന്ന ആ ഒരു ചേച്ചിയുടെ വിദേശ യാത്ര, ആ യാത്ര എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ചിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ആദ്യം കഥ എന്താന്ന് പറയാം. വെറുതെ അങ്ങ് വിമാനം കയറിപ്പോയതല്ല രേഷ്മ. രേഷ്മ പ്രശസ്ത കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള അനീഷ് ഭഗത്തിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്, വീട്ടുജോലിക്കാരിയാണ്. അപ്പൊ വിമാനത്തിലിരുന്നു കൊണ്ട് രേഷ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു വീട്ടുജോലിക്കാരി ഇത് ആദ്യമായി ഇന്ത്യക്ക് പുറത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തായ്ലൻഡിലേക്ക് ആൾ ട്രിപ്പിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവിടെയുള്ള എല്ലാവരും കൂടെ മോട്ടിവേറ്റ് ചെയ്തിട്ട്, ആ വീട്ടുജോലിക്ക് നിൽക്കുന്ന ആ വീട്ടിലെ ആളുകളെല്ലാം മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് രേഷ്മ ഇപ്പോ ദാ പറക്കുന്നത്. ഈ പറഞ്ഞ ആ ഒരു ഡയലോഗ് വെച്ചിട്ടുള്ള രേഷ്മയുടെ ആ ഒരു റീല്, ആ വീഡിയോ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയമാണ് കീഴടക്കിയിട്ടുള്ളത്. ഒരു വീട്ടുജോലിക്കാരി ഇതാ ആദ്യമായി ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് തായ്ലൻഡിലെ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെടുന്നതും അവിടുത്തെ ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്തി രേഷ്മ ഇങ്ങനെ ആഘോഷിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ ഇടയ്ക്ക് കണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിങ്ങാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ യാത്രകൾ പോകണം, യാത്ര ചെയ്യണം, ഫോട്ടോസ് എടുക്കണം, പോസ്റ്റ് ചെയ്യണം, ഇൻസ്റ്റഗ്രാമിൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ സ്വപ്നം കാണുന്ന ആളുകളുണ്ടാവും. ആ സ്വപ്നം കാണാൻ ധീരതയുള്ളൊരു സാധാരണക്കാരിയാണ് രേഷ്മ. രേഷ്മ തായ്ലൻഡിലേക്കാണ് പറഞ്ഞത് അല്ലേ. ഭാഷ അറിയില്ല, വലിയ ലോകപരിചയമൊന്നുമില്ല, പക്ഷേ കയ്യിൽ ഒരു ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, തനി നാടൻ നിഷ്കളങ്കതയും വറ്റാത്ത സ്നേഹവും പിന്നെ ഈ യാത്ര ചെയ്യണമെന്ന് പറയുന്ന ആ ഒരു അടങ്ങാത്ത ആവേശവും. അങ്ങനെ ആ വിദേശ മണ്ണിൽ ചെന്ന് രേഷ്മ ഒപ്പിച്ച കുറേ കുസൃതികളും അവരുടെ നിഷ്കളങ്കമായ ചിരിയും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്ത സന്തോഷമാണ്. രേഷ്മയുടെ ട്രാവൽ റീൽസൊക്കെ ഇപ്പോൾ വലിയ വൈറലാണ്. കുടുംബം, കുട്ടികൾ, ജോലി, മറ്റുള്ള ആളുകളുടെ സന്തോഷം ഇതിനൊക്കെ പുറകെ ഓടുന്ന സമയത്ത് സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒരു പെട്ടിയിലാക്കി പൂട്ടിവെക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം സ്ത്രീകളും. പലപ്പോഴും അവരവർക്കായിട്ട് ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട്, പലപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ പണ്ടത്തേക്കാളൊക്കെ ഒരുപാട് മുന്നോട്ട് വന്നെങ്കിലും ഇപ്പോഴും ഈ വീട്ടുജോലിയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ മറ്റ് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം അടുക്കി പെറുക്കി പെട്ടിയിലിട്ട് പൂട്ടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് രേഷ്മയുടെ ഈ ഒരു തായ്ലൻഡ് ഡയറി. വെറൊരു യാത്രാ വിവരണം മാത്രമല്ല കേട്ടോ, ലോകമെമ്പാടുമുള്ള വീടുകളിൽ ഒതുങ്ങിപ്പോയ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്, വലിയൊരു പ്രചോദനമാണ്. നിങ്ങൾ ആരും ആകട്ടെ, എവിടെയും ആകട്ടെ, സ്വപ്നങ്ങളെ മാറ്റിവെക്കരുത്. നിങ്ങൾക്കായി ജീവിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം എന്നാണ് ഈ 2026 രേഷ്മ പിന്നെയും പിന്നെയും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. പാട്ടിന് ശേഷം മറ്റൊരു വിശേഷമായി കാലിഡോസ്കോപ്പിൽ, കൂടെ ഞാൻ അഭിരാമി ഉണ്ടാകും. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മോനെ, ഈ ലഹരി മാഫിയയുടെ കളി ഇനി നമ്മുടെ അടുത്ത് നടക്കില്ല. ഈ വലിയ പോരാട്ടത്തിൽ തൂഫാൻ വാരിയറായി ഞാനും അണിചേരുന്നു. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗാണ്. ലാലേട്ടൻ ഇപ്പോൾ വെറും സൂപ്പർ സ്റ്റാർ മാത്രമല്ല, ഒരു കട്ട തൂഫാൻ വാരിയർ കൂടിയാണ്. കേരള പോലീസിന്റെ ലഹരി മാഫിയയുടെ വേരറുക്കാൻ ഇറക്കിയ ഒരു പുതിയ പദ്ധതിയാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. അപ്പൊ അതിന് ഫുൾ സപ്പോർട്ടുമായിട്ട് ഇതാ നമ്മുടെ ലാലേട്ടൻ സോഷ്യൽ മീഡിയയിൽ ഒരു തകർപ്പൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ലാലേട്ടനും അതുപോലെ നമ്മുടെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറും കൂടെയുള്ള ഒരു ചെറിയൊരു ക്ലിപ്പാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് ഒരു ആരംഭ ശൂരത്വം ആവരുത് എന്ന് പറയുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ. അതായത് നമ്മൾ എന്ത് പദ്ധതിയാണെങ്കിലും തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു ആവേശം മാത്രമായി പോകരുത്, അതിന് കൃത്യമായൊരു ഫോളോ അപ്പ് ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിയാണല്ലേ? അതിപ്പോ എന്ത് കാര്യമാണെങ്കിലും, ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നതാണെങ്കിലും ആദ്യത്തെ ഒരു ആവേശത്തിൽ കയറിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്യും, പക്ഷെ പിന്നീട് നമ്മളൊരു ഫോളോ അപ്പ് ചെയ്യത്തില്ല അല്ലെ. ഇപ്പൊ രാവിലെ ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ രാവിലെ കുറച്ചുനേരം വായിക്കാൻ മാറ്റിവെക്കണം, രാവിലെ നേരത്തെ എണീക്കണം. ഇത് ആദ്യത്തെ ദിവസം കുറച്ചൊക്കെ നമ്മൾ ചെയ്യും, പക്ക ടൈം ടേബിളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്യും, പക്ഷെ പിന്നീട് നമുക്ക് അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയായി പോകരുത് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നാണ് ലാലേട്ടനും പറയുന്നത്. അപ്പൊ ലാലേട്ടൻ അങ്ങനെ മാസ് ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് നമ്മൾ വെറുതെ ഇരുന്നാൽ എങ്ങനെയാ? ലഹരി ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരും അതൊക്കെ നിർത്തിക്കോ, കളിയൊക്കെ മാറ്റിക്കോ. കാരണം കേരള പോലീസും ലാലേട്ടനും ഒപ്പം ഓപ്പറേഷൻ തൂഫാനും കൂടെ വരികയാണ്. നമുക്കും ഈ ഒരു നാർക്കോ ഹണ്ടിൽ ചേരാം അല്ലെ, ഒപ്പം പവർഫുൾ ആയിട്ടുള്ള തൂഫാൻ വാരിയേഴ്സ് ആയിട്ട് മാറാം. ലഹരിയോട് കട്ട നോ പറയാനായിട്ട് തയ്യാറായിട്ടിരുന്നോളൂ. എന്തായാലും നെക്സ്റ്റ് പാട്ടുകൂടെ നമുക്ക് കേൾക്കാം. ഇത് അഹല്യ FM 90.4 കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമി. കീപ് ഓൺ ലിസ്ണിംഗ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇനി എന്റെ കയ്യിൽ ഒരു ഒന്നും തന്നെ തകർപ്പൻ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. രോമാഞ്ചം വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നോ? ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊക്കെ ഗൂസ് ബംസ് ഉണ്ടാകും. പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻ ആണ് നിങ്ങളെങ്കിൽ, നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോമാഞ്ചിഫിക്കേഷൻ മൊമെന്റ് ആണ്. കാരണം മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിയ, നമ്മുടെയൊക്കെ നെഞ്ചുലച്ച ഒരു ക്ലാസിക് ചിത്രം റിലീസായിട്ട് നീണ്ട 37 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും നമുക്ക് ആ ക്യാരക്ടറിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. അതുപോലൊരു സിനിമയാണ്, അതുപോലൊരു ക്യാരക്ടറാണ്. സിനിമയുടെ പേര് കിരീടം എന്നാണ്, ക്യാരക്ടറിന്റെ പേര് സേതുമാധവൻ. ലോഹിതദാസ് സിബിമലയിൽ കൂട്ടുകെട്ടിന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ്, ഒരു കിട്ടില്ലൻ സിനിമയാണ് കിരീടം അല്ലെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ സിനിമ. അപ്പൊ ആ സിനിമ റീ റിലീസ് ചെയ്യാനായിട്ട് പോവാണ്. വെറുമൊരു റീ റിലീസ് അല്ല, പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നിന്ന് 4K ദൃശ്യ ഭംഗിയിൽ പവർഫുൾ ഡോൾബി അറ്റ്മോസിലൊക്കെ നമുക്ക് കിരീടം കാണാനായിട്ട് പറ്റും. കിരീടം റീ റിലീസ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അതിന്റെ പ്രൊഡ്യൂസേഴ്സ് അറിയിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന ജൂലൈ മാസത്തിലാണ് സേതുമാധവൻ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ്. അപ്പൊ എങ്ങനെയാ, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ റെഡിയല്ലേ? ഈ സിനിമ തിയേറ്ററിൽ പോയി വീണ്ടും കാണാൻ കാത്തിരിക്കുന്ന ആളുകളാണോ നിങ്ങൾ എന്നെ പോലെ? ആദ്യമായി കിരീടം കണ്ട സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലൂടെ പോയത്? എല്ലാവർക്കും വിഷമായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ലാലേട്ടനും ലാലേട്ടന്റെ അച്ഛൻ തില്ലകൻ ചേട്ടനും തമ്മിലുള്ള സീൻ, പിന്നെ സേതുമാധവനും അമ്മയും തമ്മിലുള്ള സീൻ, സേതുമാധവനും കാമുകിയും തമ്മിലുള്ള സീൻ അല്ലേ. കിരീടം പാലത്തിൽ നിന്നിട്ടുള്ള ആ ഒരു ഡയലോഗ് കൂട്ടുകാരനുമായിട്ട്, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോകുന്ന ചിന്തകൾ. പിന്നെ ആ ഒരു പാട്ട്, കണ്ണീർ പൂവിൻ്റെ എന്ന് പറഞ്ഞൊരു പാട്ടും. എന്തായാലും കിരീടം റീ റിലീസ് ആവട്ടെ, നമുക്കൊക്കെ തിയേറ്ററിൽ പോയി ഒന്നുകൂടെ അത് കാണാം. അടിപൊളിയായിട്ട് വലിയ സ്ക്രീനിലൊക്കെ ഇരുന്ന് കാണാം, എല്ലാവരും കൂടെ ആയിട്ടിരുന്ന് കാണാം. അപ്പോ യെസ് ഇന്നത്തെ കാലിഡോസ്കോപ്പ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
4: പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMSuryaghar.gov.in.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഇടവപ്പാതിയുടെ കുളിരണിഞ്ഞ് സമൃദ്ധിയിലേക്ക് ചുവടുവെക്കേണ്ട മാസമാണ് ജൂൺ മാസം. 2026 നമ്മുടെ കേരളക്കര വലിയൊരു ആശങ്കയുടെ നിഴലിലാണ്. ജൂൺ 1 മൺസൂൺ മഴ വൈകിയെത്തിയതും പസഫിക് സമുദ്രത്തിൽ രൂപം കൊള്ളുന്ന എൽ നിനോ പ്രതിഭാസം ഇന്ത്യൻ മൺസൂണിനെ ദുർബലപ്പെടുത്തുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും നമ്മുടെ കർഷകരെ കടുത്ത പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. സാധാരണ ലഭിക്കേണ്ട മഴയുടെ 90% താഴെ മാത്രമേ ഇത്തവണ ലഭിക്കൂവെന്ന പ്രവചനം സംസ്ഥാനത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ പ്രതിസന്ധിക്ക് കാരണമായ എൽ നിനോയെക്കുറിച്ചും അത് നമ്മുടെ കൃഷിയിടങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതിജീവിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനൽ. പസഫിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്തും കിഴക്കുഭാഗത്തും സമുദ്രോപരിതല താപനില അസാധാരണമായിട്ട് വർദ്ധിക്കുന്ന സങ്കീർണമായൊരു പ്രതിഭാസമാണ് എൽ നിനോ. ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ഈ താപനില വ്യതിയാനം കേവലം ഒരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിൽ തന്നെ വായുസഞ്ചാരത്തെയും മഴയുടെ വിതരണത്തെയും പൂർണ്ണമായിട്ടും സ്വാധീനിക്കാൻ പോകുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എൽ നിനോ വർഷങ്ങളിൽ മൺസൂൺ മഴ ഗണ്യമായിട്ട് കുറയാനും കടുത്ത വരൾച്ച ഉണ്ടാകാനുമുള്ള സാധ്യത ഏറെയാണ്. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വ്യക്തമാകും. 2002, 2009, ഒപ്പം 2010

15 വർഷങ്ങളിൽ ഇന്ത്യയിലുണ്ടായ അതിരൂക്ഷമായ വരൾച്ചയ്ക്ക് പ്രധാന കാരണം ഇത്തരത്തിൽ പസഫിക്കിൽ രൂപം കൊണ്ടിട്ടുള്ള ശക്തമായ എൽ നിനോ പ്രതിഭാസമായിരുന്നു. ഈ എൽ നിനോയുടെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യൻ മൺസൂണിന്റെ സ്വാഭാവികമായിട്ടുള്ള താളം തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇന്തോനേഷ്യൻ ഭാഗത്ത് ഉയർന്നു പൊങ്ങേണ്ട വായു പ്രവാഹം എൽ നിനോ കാലത്ത് പസഫിക്കിന്റെ കിഴക്കു ഭാഗത്തേക്ക് മാറുന്നു. ഇത് ദക്ഷിണേഷ്യൻ മേഖലയിൽ വായു മുകളിലേക്ക് ഉയരുന്നതിന് പകരം താഴേക്ക് അമരാനായിട്ട് കാരണമാവുകയും മഴമേഘങ്ങളുടെ രൂപീകരണത്തെ കടുത്ത രീതിയിൽ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. എൽ നിനോ പ്രതിഭാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറയാനുണ്ട്. അതിലേക്കെല്ലാം വരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: എൽ നിനോ പ്രതിഭാസത്തെ കുറിച്ചാണ് ഇന്ന് ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ സംഭവിക്കുന്ന വായുസഞ്ചാരത്തെയാണ് കാർഷിക ശാസ്ത്രജ്ഞരും കാലാവസ്ഥാ വിദഗ്ധരും വാക്കർ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ആഗോള കാലാവസ്ഥയും നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെയും കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നതിൽ ഈ വായു പ്രവാഹം വളരെ നിർണായകമായിട്ടുള്ള പങ്കാണ് വഹിക്കുന്നത്. സാധാരണ നിലയിൽ പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത്, അതായത് ഇന്തോനേഷ്യൻ തീരത്തോട് ചേർന്ന് സമുദ്രോപരിതല താപനില കൂടുതലായിരിക്കും. ഈ ചൂട് കാരണം വായു മുകളിലേക്ക് ഉയരുകയും അവിടെ ശക്തമായ മഴമേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. എന്നാൽ എൽ നിനോ വർഷങ്ങളിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന വാണിജ്യവാദങ്ങൾ ദുർബലമാവുകയോ ദിശ മാറുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് പസഫിക്കിലെ ചൂടുവെള്ളം കിഴക്കു ഭാഗത്തേക്ക് നീങ്ങുകയും വാക്കർ സർക്കുലേഷൻ കിഴക്കോട്ട് മാറുകയും ചെയ്യുന്നു. ഇത് ദക്ഷിണേഷ്യൻ മേഖലയ്ക്കും ഇന്ത്യക്കും മുകളിൽ വായു താഴേക്ക് അമരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. ഈ പ്രതിഭാസം ഇന്ത്യൻ മൺസൂണിന്റെ വേഗത കുറയ്ക്കുകയും കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കാലവർഷം ഗണ്യമായി കുറയാനോ കടുത്ത വരൾച്ചയുണ്ടാകാനോ കാരണമാവുകയും ചെയ്യുന്നു. ഇനി കേരളത്തിലെ നെൽകൃഷിയും മറ്റ് കൃഷികളൊക്കെ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് പറയാം. ഈ ഒരു പ്രതിഭാസം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിത ഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് എൽ നിനോയെ കുറിച്ചാണ് നമ്മൾ ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ കാർഷിക മേഖലയുടെ പകുതിയോളം കൃഷിഭൂമിയും ജലസേചന സൗകര്യങ്ങൾക്കുപരിയായിട്ട് മഴയെ മാത്രം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലവർഷം വൈകുന്നത് ഖരീഫ് വിളകളുടെ വിതയ്ക്കലിനെ കടുത്ത രീതിയിൽ ബാധിക്കും. മഴ കുറയുമ്പോൾ മണ്ണിലെ ഈർപ്പം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയും കൃഷിയിടങ്ങളിലെ താപനില 5% വരെ വർദ്ധിച്ച് ചെടികളുടെ വളർച്ച മുരടിക്കുകയും ചെയ്യുന്നു. ഈ മഴക്കുറവ് മൂലം ഇത്തവണ ഏറ്റവും വലിയ പ്രഹരമേൽക്കുന്നത് നമ്മുടെ പ്രധാന വിളയായിട്ടുള്ള നെൽകർഷകരാണ്, അല്ലെങ്കിൽ നെൽകൃഷിക്കാണ്. പാലക്കാട്, തൃശൂർ, കുട്ടനാട് തുടങ്ങിയ കേരളത്തിന്റെ നെല്ലറകളിൽ വെള്ളം കെട്ടി നിൽക്കേണ്ട ഈ സമയത്ത് മഴയില്ലാതെ വരുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഇത്തവണ 54% വരെയുള്ള കനത്ത മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലയാളിയുടെ കാർഷിക കലണ്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവാതിര ഞാറ്റുവേല അടുത്തിരിക്കെ മഴയുടെ ലഭ്യത പരക്കെ കുറഞ്ഞത് കർഷകരുടെ ആത്മവിശ്വാസത്തിന് വലിയ രീതിയിൽ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പാടങ്ങളിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തത് മൂലം കളകൾ വൻതോതിൽ വർദ്ധിക്കുന്നതും നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നതും കർഷകർക്ക് താങ്ങാനാവാത്ത വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇനി നാണ്യവിളകളെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു എൽ നിനോ പ്രതിഭാസം ബാധിക്കുക എന്ന് പറഞ്ഞുതരാം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. എൽനിനോ പ്രതിഭാസവും അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ നാണ്യവിളകളുടെ കാര്യവും എൽനിനോ കാലത്ത് ഒട്ടും സുരക്ഷിതമല്ല. നമ്മുടെ ഏലം കൃഷി ഇത്തവണ കടുത്ത വെല്ലുവിളിയിലാണ്. ഏലത്തിന് അനുയോജ്യമായ മിതമായ താപനില മാറി അന്തരീക്ഷ താപനില 29 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നത് ഏലച്ചെടികളുടെ പൂക്കളും കായ്കളും കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാകുന്നു. കൊടും വരൾച്ചയിൽ ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചു കഴിഞ്ഞാൽ പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് കർഷകർ നിർബന്ധിതരാകും. എന്നാൽ അവയിൽ നിന്ന് വീണ്ടും ഒരു വിളവ് ലഭിക്കാനായിട്ട് 3 വർഷത്തോളം ദീർഘമായി കാത്തിരിക്കേണ്ടി വരുമെന്നതും കർഷകരെ വർഷങ്ങളോളം വലിയ കടക്കെണിയിലേക്കാണ് തള്ളിവിടുക. ഇതോടൊപ്പം കുരുമുളക് കൃഷിയെ ബാധിക്കുന്ന ദ്രുതവാട്ടം എന്ന കുമിൾ രോഗവും ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വരൾച്ചാ സമയത്ത് ഈ ദ്രുതവാട്ടത്തിന് കാരണമാകുന്ന കുമിളുകൾ മണ്ണിൽ സുരക്ഷിതമായി ഇരിക്കുകയും പിന്നീട് ചെറിയൊരു മഴ ലഭിക്കുമ്പോൾ അതിവേഗം പടർന്നു പിടിച്ച് കുരുമുളക് വള്ളികളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നു. നാണ്യവിളകളുടെ ഉൽപാദനത്തിലുണ്ടാകുന്ന ഇത്തരം 60 മുതൽ 70% വരുന്ന ഇടിവ് കേരളത്തിന്റെ ആഭ്യന്തര വിപണി മാത്രമല്ല കയറ്റുമതി മേഖലയും പ്രതികൂലമായിട്ട് ബാധിക്കും. ഇനി തോട്ടവിളകളുടെ തകർച്ച എങ്ങനെയായിരിക്കുമെന്നറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. എല്ലിനോ പ്രതിഭാസം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി തോട്ടവിളകളുടെ കാര്യം പറയാം. നമ്മുടെ പരമ്പരാഗത തോട്ടവിളകളായ തെങ്ങ്, റബ്ബർ, വാഴക്കൃഷി എന്നിവയും എല്ലിനോ കടുത്ത രീതിയിലാണ് ബാധിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഈർപ്പക്കുറവ് തെങ്ങുകളിൽ ഇളനീർ പൊഴിച്ചിലിനും തേങ്ങയുടെ വലുപ്പം ഗണ്യമായിട്ട് കുറയാനും കാരണമാകുന്നുണ്ട്. ഉയർന്ന താപനില റബ്ബർ മരങ്ങളിൽ നിന്ന് പാല് ലഭിക്കുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുമ്പോൾ ഏത്തവാഴകൾ കടുത്ത ചൂടിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുകയും ചെയ്യുന്നു. കൃഷിനാശത്തോടൊപ്പം തന്നെ ജലസ്രോതസ്സുകളുടെ ശോഷണമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. കാലവർഷം കുറയുന്ന സമയത്ത് ഡാമുകളിലെ ജലനിരപ്പ് ഗണ്യമായിട്ട് താഴ്ന്നു. കേരളത്തിന്റെ ഊർജ ജലസേചന ഭൂപടത്തിലെ പ്രധാന കേന്ദ്രമായ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് താഴ്ന്നത് ജലസേചനത്തെയും വൈദ്യുത ഉൽപ്പാദനത്തെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കാം. ഭൂഗർഭ ജലനിരപ്പ് താഴ്ന്നത് നാട്ടിൽ വലിയ കുടിവെള്ളക്ഷാമത്തിനും വഴിവെക്കുന്നുണ്ട്. പലയിടങ്ങളിലും ടൂറിസം മേഖലയും കൃഷിയും തമ്മിലുള്ള വലിയ ജലതർക്കങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ എൽനിനോ കർഷകരുടെ ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിക്കുകയും വരുമാനം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വളം, കീടനാശിനി, ജലസേചനം എന്നിവയ്ക്കായിട്ട് കർഷകർക്ക് അധിക പണം മുടക്കേണ്ടി വരുന്നു. ഇനി എങ്ങനെയാണ് കൃഷിയൊക്കെ ഒന്ന് മാറ്റുക? ഈ എൽനിനോ പ്രതിഭാസത്തിലും പിടിച്ചു നിൽക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കൺമുന്നിലെ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്ന ഈ ഒരു കാലത്ത് നമ്മൾ കൃഷിരീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് നിർബന്ധിതരായിരിക്കുകയാണ്. കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുകയും കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാനുള്ള നെൽവിത്തുകൾ കൃഷി ചെയ്യുകയുമാണ് മഴക്കുറവിനെ നേരിടാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. തുള്ളിനന പോലുള്ള ശാസ്ത്രീയ ജലസേചന രീതികൾ ഈ ഘട്ടത്തിൽ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. വേനലിനെ ചെറുക്കാനായിട്ട് തെങ്ങിൻ തടങ്ങളിൽ ചകിരി കഷ്ണങ്ങൾ അടുക്കുന്നതും കരിയിലകൾ കൊണ്ട് പുതയിടുന്നതും മണ്ണിലെ ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായം ഇത്തരമൊരു കാലഘട്ടത്തിൽ കർഷകർക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. കൃത്യമായ കാലാവസ്ഥാ പ്രവചനങ്ങൾ കർഷകർക്ക് മൊബൈൽ സന്ദേശങ്ങൾ വഴി ലഭ്യമാക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത സെൻസറുകൾ എന്നിവ ഉപയോഗിച്ച് മണ്ണിലെ ഈർപ്പവും വളത്തിന്റെ അളവും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ സാങ്കേതിക വിദ്യകൾ വലിയ ചെലവില്ലാതെ കർഷകരിലേക്ക് എത്തിക്കാൻ കൃഷിവകുപ്പ് മുന്നോട്ട് വരികയും ചെയ്യണം. കേട്ടുകൊണ്ടിരിക്കുന്നത് എൽ നിനോ പ്രതിഭാസത്തെക്കുറിച്ചാണ്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് പറയാൻ, അതിലേക്ക് വരാം. നല്ലൊരു

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: എൽ നിനോ പ്രതിഭാസത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജലലഭ്യത കുറഞ്ഞ സാഹചര്യത്തിലെ നെൽകൃഷിയിൽ വെള്ളം കുറച്ച് ഉപയോഗിക്കാനായിട്ട് സഹായിക്കുന്ന വളരെ മികച്ചൊരു ശാസ്ത്രീയ രീതിയാണ് ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രെയിൻ. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത ഈ കാലാവസ്ഥാ സൗഹൃദ കൃഷിരീതി ഇന്ന് കേരളത്തിലെ പ്രധാന നെല്ല് ഉൽപ്പാദന മേഖലകളായ പാലക്കാടും തൃശൂരും നടപ്പിലാക്കുന്നുണ്ട്. ഈ രീതി പ്രകാരം വയലിൽ എപ്പോഴും വെള്ളം കെട്ടി നിർത്തുന്നതിന് പകരം മണ്ണിലെ ജലനിരപ്പ് നിരീക്ഷിക്കാനായിട്ട് സുഷിരങ്ങളുള്ള ഒരു പാനി പൈപ്പ് ഉപയോഗിക്കുന്നു. ജലനിരപ്പ് മണ്ണിന്റെ ഉപരിതലത്തിന് 15 സെന്റിമീറ്റർ താഴേക്ക് പോകുമ്പോൾ മാത്രമാണ് വീണ്ടും നനയ്ക്കുന്നത്. സാധാരണ രീതിയെ അപേക്ഷിച്ച് ജലസേചനത്തിനായുള്ള വെള്ളത്തിന്റെ ഉപയോഗം 27% വരെയും പമ്പിംഗ് ചെലവ് 24% വരെയും കുറയ്ക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു. ഈ രീതി വഴി ആഗോള താപനത്തിന് കാരണമാകുന്ന മീഥെയ്ൻ ഗ്യാസിന്റെ ബഹിർഗമനം 47% വരെ കുറയ്ക്കാനും സാധിക്കും. ഈ ശാസ്ത്രീയ രീതിയിലൂടെ നെല്ലിന്റെ ഉൽപ്പാദനക്ഷമതയിൽ 3% വർധന ഉണ്ടാക്കാമെങ്കിലും കൃത്യമായ മേൽനോട്ടമില്ലാതെ ഇത് നടപ്പിലാക്കിയാൽ വിളവിൽ 33% വരെ ഇടിവുണ്ടാകാനായിട്ട് സാധ്യതയുള്ളതിനാൽ കൃത്യമായ സെൻസർ നിരീക്ഷണവും മാനേജ്മെന്റും ആവശ്യമാണ്. ഇനി പ്രകൃതിദത്ത പരിഹാരങ്ങളും സർക്കാർ നയങ്ങളെക്കുറിച്ചും പറയാം. മനോഹരമായ പാട്ടുനിർദ്ദേശം.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. എൽ നിനോ പ്രതിഭാസത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അത് അതിജീവിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം. എൽ നിനോ പോലുള്ള വലിയ പ്രതിസന്ധികളെ നേരിടാനായിട്ട് പ്രകൃതിദത്തമായ പരിഹാരങ്ങളും പ്രധാനമാണ്. നമ്മുടെ കാവുകൾ, തണ്ണീർത്തടങ്ങൾ, കുളങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നത് പ്രാദേശികമായ താപനില കുറയ്ക്കാനും ഭൂഗർഭജലനിരപ്പ് ഉയർത്താനും സഹായിക്കും. ഇടവിള കൃഷികളും അഗ്രോഫോറസ്ട്രിയും മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വരൾച്ച പ്രതിരോധം നൽകുകയും ചെയ്യും. രാസവളങ്ങൾക്ക് പകരം ജൈവവളങ്ങളും PGPR പോലുള്ള ബാക്ടീരിയകളും ഉപയോഗിക്കുന്നത് ചെടികളുടെ വേരുകൾ കൂടുതൽ ആഴത്തിൽ വളരാനായിട്ട് സഹായിക്കും. സർക്കാർ തലത്തിൽ ശക്തമായ നയപരമായ ഇടപെടലുകൾ ഈ സമയത്ത് ആവശ്യമാണ്. കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള വിള ഇൻഷുറൻസ് പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും വിവരങ്ങൾ വാർഡ് തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയും വേണം. ചെറുകിട കർഷകർക്ക് പലിശ കുറഞ്ഞ വായ്പകളും കൃഷിനാശം സംഭവിക്കുന്ന സമയത്ത് പ്രത്യേക പാക്കേജുകളും അനുവദിക്കണം. കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കണം. കൃഷി ലാഭകരമല്ലാത്ത സാഹചര്യം മാറ്റി ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ തറവില നിശ്ചയിക്കാനും വിപണന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിച്ചാൽ മാത്രമേ കർഷകനെ നമുക്ക് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. മൺസൂണിന്റെ കുറവും എൽ നിനോയുടെ വെല്ലുവിളിയും നമ്മെ പഠിപ്പിക്കുന്നത് കൃഷിയിൽ പുതിയൊരു സംസ്കാരം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ്. പരമ്പരാഗത അറിവുകളെയും ആധുനിക സാങ്കേതിക വിദ്യയും കൂട്ടിയിണക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം സാധ്യമാകൂ എന്ന് പറഞ്ഞുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമായിട്ട് മാറിക്കഴിഞ്ഞ ഇക്കാലത്ത് അതിനോട് പൊരുത്തപ്പെടാനുള്ള കരുത്ത് നമ്മുടെ കാർഷിക മേഖല കൈവരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. എൽ നിനോ പ്രതിഭാസത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവച്ചത്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കൃഷി അറിവുകളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4.

0: ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടിക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024786. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എംപയർ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
4: ജൂൺ മാസം 22-ാം തീയതിയാണ്. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആകുമ്പോൾ അഹല്യ FM 90.4 ആരംഭിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെ ഉണ്ട് ഞാൻ സുനിൽ. ഒരു മൺഡേ നമ്മൾ അങ്ങനെ വളരെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫ്രഷ് മീൻസ് നല്ല വെയിലുള്ള ഒരു ദിവസമാണ് ഇന്ന് അല്ലേ? അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ദിവസമാണ്. ഇന്നലെയൊക്കെ അടിപൊളി വെയിലായിരുന്നു കേട്ടോ. അടിപൊളി മീൻസ് നല്ല ചൂടുള്ള സാധാരണ വേനൽക്കാലം എങ്ങനെയൊക്കെ ഉണ്ടാവും, അതായത് ഒരു ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ എത്രത്തോളം ചൂടുണ്ടാവും, അത്രയും ചൂടൊക്കെ ഇന്നലെ ഈ ഒരു ടൈമിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എന്താണ് നമ്മുടെ നാട്ടിൽ മാത്രം മഴ പെയ്യാത്തതെന്ന് എനിക്കറിയില്ല. മഴ പെയ്യട്ടെ. മറ്റു പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള നല്ല മഴയൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴ പെയ്ത്, ഇടയ്ക്ക് വെയിൽ വന്ന്, ഇങ്ങനെ കുറുക്കൻ്റെ കല്യാണം പോലെയൊക്കെ മഴയും വെയിലും ഒക്കെ ഒരുമിച്ച് വന്നൊക്കെ പെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു തുള്ളി പോലും മഴ പെയ്യുന്നില്ല. ഇന്നലെ വൈകുന്നേരമൊക്കെ ആയ സമയത്ത് ചെറിയൊരു മഴ വരും പോലെയുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴ അങ്ങ് കാര്യമായിട്ട് പെയ്തൊന്നുമില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നല്ല മഴ പെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല കുറേ പാട്ടുകൾ കേട്ട് നമുക്ക് മഴ പെയ്യിപ്പിക്കാമെന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഞാൻ കടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റന്റ് പാട്ടിലൂടെ പാട്ടുകൾ കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കാനുള്ള നേരമാണ് ഇനിയുള്ള 2 മണിക്കൂർ നേരം എന്ന് പറയുന്നത്. വിളിക്കേണ്ട നമ്പർ 8815090000 ആണ്. 82 81 50 90 00 ആണ് നമ്പർ. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും മെസ്സേജിലൂടെയും പാട്ടുകളൊക്കെ ആവശ്യപ്പെടാം. സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ നേരത്തെ തന്നെ മെസ്സേജ് അയക്കുക, നേരത്തെ തന്നെ വിളിച്ച് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാം. തിങ്കളാഴ്ചയൊക്കെ ആയതുകൊണ്ട്, തിങ്കളാഴ്ച ഒരു നല്ല ദിവസമാണെന്ന് നമ്മൾ പണ്ട് മുതലേ പറയാറുള്ളത് കൊണ്ട് നല്ല കുറേ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഞാനന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ജൂൺ മാസം 22-ാം തീയതി. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഒരുപാട് പേരുടെ, കോടിക്കണക്കിന് പേരുടെ ആരാധനാ കഥാപാത്രമായിട്ടുള്ള വിജയുടെ ബർത്ത്ഡേ കൂടെയാണ്. വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു ഇൻസ്റ്റന്റ് പാട്ടിലൂടെ. വിജയുടെ ബർത്ത്ഡേ ആകുമ്പോൾ തീർച്ചയായിട്ടും വിജയുടെ പാട്ടുകൾ എന്തായാലും നമ്മൾ കേൾക്കും അല്ലേ? അങ്ങനെ കുറച്ച് പാട്ടുകൾക്കുള്ള മെസ്സേജൊക്കെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഓരോരുത്തരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ പാട്ടും വെച്ച് തരുന്നതായിരിക്കും. ക്ഷമയോടെ കാത്തിരിക്കണം. ഈ 2 മണിക്കൂറിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാട്ടുകളൊക്കെ മാക്സിമം ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒറ്റയടിക്ക് എല്ലാ പാട്ടും കൂടെ പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോന്നായിട്ട് പ്ലേ ചെയ്യും. ഇപ്പം ക്ഷമ വേണം, അല്പം സമയമെടുക്കുമെന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. വിജയുടെ ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മൂവിയിൽ ഒരു കിടിലൻ സോങ് ആണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ ആദ്യമായിട്ട് നിങ്ങളുടെ കാതോരമെത്താനായിട്ട് പോകുന്നത്. ഒരു ഒരു കിടിലൻ പാട്ട് നമുക്ക് എൻജോയ് ചെയ്യാം.

0: ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്.
1: ഗില്ലി എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടോടുകൂടി ഇതാ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് നമ്മൾ പതുക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? പാലക്കാട് നിന്നും സുനിലാണ് അല്ലേ? സുനിൽ സുനിലിനോട് സംസാരിക്കുന്നു. ഓക്കെ, അപ്പൊ സുനിലേട്ടാ പറയൂ, ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
2: എനിക്ക് വിജയന്റെ ബർത്ത്ഡേ, അപ്പൊ വിജയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: വിജയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഏത് പാട്ട് കേൾക്കണം?
2: പാടവരെന്നാണോ
1: പാടി വരുന്നാണോ? പാടവരെ. ഓക്കെ, ആ പാട്ട് വെച്ചേരാവേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. വിളിച്ചത് സുനിൽ കുമാർ ആയിരുന്നു, പാലക്കാട് നിന്നും. അപ്പോ മനോഹരമായ ഒരു പാട്ടാണ്, വിന്റേജ് വിജയുടെ ഒരു പാട്ടാണ്. തുള്ളാതെ മനവും തുള്ളും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവി, വിജയും സിമ്രാനും അഭിനയിച്ചിട്ടുള്ള നല്ലൊരു മൂവി, ഒരുപാട് നല്ല പാട്ടുകളുള്ള ഒരു മൂവി കൂടിയാണ് തുള്ളാതെ മനവും തുള്ളും. ഈ ചിത്രത്തിൽ എന്നിസൈ പാടി വരുമെന്ന് തുടങ്ങുന്ന അതിമനോഹരമായ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് സുനിൽകുമാർ പാലക്കാട് നിന്നും. ഒപ്പം തന്നെ മറ്റൊരു വിജയ് സോങ് വരുന്നുണ്ട്, ചോദിച്ചിരിക്കുന്നത് സുമിത്ര ചേച്ചിയാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം ബർത്ത്ഡേ വിഷസ് വിജയ്ക്ക് അറിയിച്ചുകൊണ്ട് തിരുമല എന്ന മൂവിയിലെ അഴകൂരിപ്പൂത്തവളെ എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ടാണ്. ഈ പാട്ട് ഇടയ്ക്ക് ആയില്ലേ ഇങ്ങനെ പ്ലേ ചെയ്യാറുണ്ട് പല പല പരിപാടികളിലൂടെ. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള പാട്ടുകളാണ് വരാൻ പോകുന്നത്, നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ രണ്ട് വിജയ് സോങ്സ് നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ രണ്ട് മനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ,
2: ഹലോ സുനിൽ മോനെ, ഞാൻ അപ്പപ്പുഴ മാധവൻ.
1: മാധവൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിരിക്കുന്നു.
1: ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരങ്ങളുള്ള പാട്ട്.
1: ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരങ്ങൾ. എല്ലാവർക്കുമായിട്ട് ഞാൻ പാട്ട് വെച്ചുതരാം. ഒരുപാട് സന്തോഷം ചേട്ടാ വീണ്ടും വിളിക്കണേ. വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട്, പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് സുനിൽ, ഐ ആം സുധിൻ കൃഷ്ണ ഫ്രം പാലക്കാട്. ഈ പറക്കും തളിക എന്ന ചിത്രത്തിലെ പറക്കും തളിക, ഇത് മനുഷ്യനെ കറക്കും തളിക എന്ന പാട്ട് വേണം പറഞ്ഞിട്ടുണ്ട്. ഡെഡിക്കേഷൻ ആണ് അതിലെ ഹൈലൈറ്റ്. ഡെഡിക്കേറ്റഡ് ടു പുതിയ കാർ ഡെലിവറി കിട്ടിയ മൈ ചങ്ക് ബ്രോ രാജേഷ് ഏട്ടനും ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും പുതിയ കാർ എടുത്തിട്ടുള്ള രാജേഷ് ഏട്ടനും ഫാമിലിക്കുമായിട്ട് സുധിൻ കൃഷ്ണ റിക്വസ്റ്റ് ചെയ്ത പാട്ട് ഈ പറക്കും തളിക എന്ന ചിത്രത്തിലെ പാട്ടാണ്. ആ ഒരു പാട്ട് കൂടെ എൻജോയ് ചെയ്യാം. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റു.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി വ്യാപന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ മറ്റന്നാൾ മുതൽ വിതരണം ചെയ്യും. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSME മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. പകർച്ചവ്യാധി വ്യാപന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തുനിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആരോഗ്യമേഖലയിൽ സംസ്ഥാനത്തിനുള്ള മുന്നേറ്റം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് സർക്കാരിന്റെ നടപടികളെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പ്രതിരോധ നടപടികളിൽ കാലതാമസമുണ്ടായെന്നും എല്ലാവരും ഒന്നിച്ചുള്ള പ്രതിരോധമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
1: സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുൻ ഗവൺമെന്റ് 3 മാസം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ നടപടി ആരംഭിച്ചതായും വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം 24 മുതൽ വിതരണം ചെയ്യും. അനർഹമായി പെൻഷൻ പറ്റുന്നവരെ കണ്ടെത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്നും അർഹരായ കൂടുതൽ പേർക്ക് പെൻഷൻ ലഭിക്കണമെന്നാണ് ഗവൺമെന്റ് നയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ ജനങ്ങളെ നിസ്സഹായരാക്കുന്നത് മാറ്റിയെടുക്കാനാണ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ തീരുമാനമെടുത്തതെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിൽ എബോള എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിലെ നോട്ടീസിന്റെ പരാമർശം തെറ്റാണെന്നും നോട്ടീസിൽ പിഴവ് വരുത്തിയെന്നും മന്ത്രി കെ മുരളീധരൻ നിയമസഭയെ അറിയിച്ചു. ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റിയെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി CP ജോണും നിയമസഭയിൽ വ്യക്തമാക്കി. ബോധപൂർവമാണ് പ്രചാരണം നടത്തുന്നതെന്നും ഇക്കാര്യം പ്രതിപക്ഷം ഏറ്റെടുത്തതിൽ പ്രതിഷേധം അറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. എവിടെയെങ്കിലും ഓർഡിനറി ബസ് ഫാസ്റ്റ് ആക്കിയതായി ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് CP ജോണും പറഞ്ഞു. നെല്ല് സംഭരണത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ബാങ്ക് കൺസോർഷ്യം വഴി നെല്ല് സംഭരണത്തിന് അനുവദിച്ച വായ്പാ പരിധി 1,100 കോടി രൂപയിൽ നിന്ന് 1,600 കോടി രൂപയാക്കി ഉയർത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുടമകളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി നിർത്തലാക്കില്ലെന്ന് മന്ത്രി KM ഷാജി അറിയിച്ചു. പദ്ധതിക്കായി കൂടുതൽ തുക വകയിരുത്താനാണ് ശ്രമമെന്ന് മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്ന് രാവിലെ 9:30 പ്രക്ഷേപണം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചെയ്തിരുന്നു. നാളെയും ഇതേസമയം പരമ്പര പ്രക്ഷേപണം ചെയ്യും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് മുതൽ 4 ദിവസം മംഗോളിയയും ദക്ഷിണ കൊറിയയും സന്ദർശിക്കും. ഇന്ന് മംഗോളിയയിലെത്തുന്ന ജയശങ്കർ വിദേശകാര്യമന്ത്രി ബാഗ് സെറ്റ്സുഗുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി സുരക്ഷ വിദേശനയ വിഷയാവലോകനത്തിന് ജമ്മു കശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി 4 ദിവസത്തെ പഠന സന്ദർശനം ആരംഭിച്ചു. അതിർത്തി മാനേജ്മെന്റിനെക്കുറിച്ചും അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും നേരിട്ട് പഠിക്കുകയാണ് ശശി തരൂർ അധ്യക്ഷനായ സമിതിയുടെ സന്ദർശനോദ്ദേശ്യം. നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐഎൻഎസ് സർക്കാഷ് മൌറീഷ്യസിലെ പോർട്ട് ലൂയിസിലെത്തി. തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രവർത്തന വിന്യാസത്തിന്റെ ഭാഗമായാണ് ഐഎൻഎസ് സർക്കാഷ് ലൂയിസിൽ എത്തിയത്. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSME കൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ സംരംഭകർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. GDP യുടെ 31% ഉൽപാദന മേഖലയുടെ 45% കയറ്റുമതിയുടെ ഏകദേശം 50% MSME കളാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. കൂടാതെ 33 കോടി തൊഴിലവസരങ്ങളും MSME കൾ സൃഷ്ടിച്ചതായി സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. കേരളത്തിലെ 140-ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഖത്തറിലെ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 18 പേരെ കാണാതാവുകയും 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രമായ റാസ് ലഫാൻ മേഖലയിലാണ് ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായത്. ആഗോള അസംസ്കൃത എണ്ണവില 3% വരെ കുറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലാന്റിൽ ചർച്ചകൾ അവസാനിച്ചതിനെ തുടർന്നാണ് എണ്ണവില ഇടിഞ്ഞത്. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഉച്ചകഴിഞ്ഞ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ജില്ലയിൽ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 90% മഴക്കുറവാണ് ഉണ്ടായത്. പാലക്കാട്ട് നിന്നും ഫൈസൽ അലിമുത്ത്.
3: മതിയായ മഴ ലഭിക്കാതെയാണ് ജില്ലയിൽ മകീരിയം ഞാറ്റുവേല അവസാനിക്കുന്നത്. June 8 മുതൽ ഇന്നുവരെ 186 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 16 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് നെല്ല് വാഴ തെങ്ങ് കൃഷികളെയെല്ലാം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മഴക്കുറവ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. ഒന്നാം വിള കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിലാണ്. മഴ ശക്തമാകാത്തതിനാൽ ഡാമുകളിലെ ജലനിരപ്പും പ്രതീക്ഷിച്ച രീതിയിൽ ഉയർന്നിട്ടില്ല. നെൽകൃഷി കൂടുതലുള്ള നെന്മാറ ചിറ്റൂർ മേഖലകളിലാണ് മഴക്കുറവ് ഉണ്ടായത്. ജില്ലയിൽ ഇത്തവണ വേനൽ മഴയും കാര്യമായി ലഭിച്ചിരുന്നില്ല.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെയിൽ അർജന്റീന ഓസ്ട്രിയയെ നേരിടും. അമേരിക്കയിലെ ഡാലസിൽ രാത്രി 10:30 മത്സരം. കടലുണ്ടി തീവണ്ടി അപകടത്തിന് ഇന്ന് 1/4 നൂറ്റാണ്ട് പിന്നിടുന്നു. അപകടത്തിന്റെ ഓർമ്മ ദിനത്തിൽ വൈകിട്ട് 4 ലെവൽ ക്ലോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടത്തും. 2001 June 22 നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടവരും രക്ഷാപ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുക്കും. മദ്യനയ വിഷയത്തിൽ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമേ തീരുമാനമെടുക്കൂവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. UDFനും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ഒരു നയമുണ്ടെന്നും അതനുസരിച്ചേ ഗവൺമെന്റ് തീരുമാനമെടുക്കൂവെന്നും പുതിയ ഗവൺമെന്റാകുമ്പോൾ ചില ആശങ്കകളുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാഫല പ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർമൂല്യനിർണയ പരീക്ഷാഫലത്തിലെ മാർക്ക് കൂടി പരിഗണിക്കാനാണ് പ്രഖ്യാപനം മാറ്റിയത്. UGC നെറ്റ് പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടത്തുക. ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്ക് യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2nd അലോട്ട്മെന്റ് പ്രകാരം 4 വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3rd അലോട്ട്മെന്റ് 28 പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. July 6 ക്ലാസുകൾ ആരംഭിക്കും. 12ാം ക്ലാസ് പരീക്ഷാഫലങ്ങളും പുനർമൂല്യനിർണയ ഫലങ്ങളും CBSE പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ലഭിച്ച അപേക്ഷകളുടെ 87% ശതമാനത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധി വ്യാപന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ മറ്റന്നാൾ മുതൽ വിതരണം ചെയ്യും. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSMEകൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
5: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
7: ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ണൻ ചേട്ടനാണ്, പാലക്കാട് നിന്നും. അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിൽ വളയപ്പറ്റി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. ഡെഡിക്കേറ്റഡ് തളപതി വിജയ്, ഹാപ്പി ബർത്ത്ഡേ തളപതി വിജയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നു. അടുത്തൊരു പാട്ട് കൂടെ ഉണ്ട്. പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പാലക്കാട് നിന്നും ബീന ചേച്ചിയാണ്. മിൻസാര കണ്ണ മൂവിയിലെ ഉൻപേര സൊല്ല ആസേദാം എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബീന ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ വിജയ് സർ എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് രണ്ട് പാട്ടുകൾ വരുന്നു. കണ്ണൻ ചേട്ടനും ഒപ്പം തന്നെ ബീന ചേച്ചിയും ആവശ്യപ്പെട്ട പാട്ടുകളാണ്. അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിലെ ഗാനം, ഒപ്പം തന്നെ മിൻസാര കണ്ണ എന്ന ചിത്രത്തിലെ ഗാനം. ആ രണ്ട് പാട്ടുകളും നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: മെൻസാരക്കണ്ണ എന്ന ചിത്രത്തിലെ നല്ലൊരു ട്രാക്കെല്ലാം കേട്ട് കഴിഞ്ഞു. വന്നപ്പോ സമയം 12 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഉമാമഹേശ്വരി ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? ഉമാ വേണ്ട, മഹേശ്വരി ചേച്ചി എന്ന് വിളിക്കാം. ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ആരാ ഈ ചോറ് കൊണ്ടുപോകുന്നേ? ആർക്കാ കൊണ്ടുപോകുന്നേ? ആണോ? അപ്പൊ അങ്ങനെയാണ് ഈ പാട്ട് ചോദിക്കുന്നത് അല്ലേ? ഓക്കെ. ചേട്ടൻ എവിടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? ഹാൻഡ്ലൂം ആണോ? അപ്പൊ ചേട്ടനെ ചോറ് കൊണ്ടുവന്നപ്പോഴാണ് ഈ ഒരു പാട്ട് ചോദിക്കാന്ന് തോന്നിയത് അല്ലേ? ഓക്കെ, അടിപൊളി. എന്തായാലും ഞാൻ പാട്ട് വെച്ചേരാവേ.
2: പിന്നെ ഹസ്ബൻഡിന്റെ
1: ഏട്ടന്റെ ബർത്ത്ഡേ ആണ് മറ്റന്നാൾ അല്ലേ? ഹലോ,
2: ഹസ്ബൻഡിന്റെ ഏട്ടന്റെ പിറന്നാളാണ്
1: മറ്റന്നാൾ. ഓക്കെ, എന്താണ് ഹസ്ബൻഡ് ഏട്ടന്റെ പേര്?
2: നാഗരാജ്
1: ഏട്ടൻ അല്ലേ? ഓക്കെ, അപ്പൊ നാഗരാജ് ഏട്ടൻ അഡ്വാൻസ് ആയിട്ട് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു കേട്ടോ. അദ്ദേഹത്തിന് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഉമാമഹേശ്വരി ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിട്ടുള്ള പാട്ട് നല്ലൊരു പാട്ടാണ്, എന്നാസമച്ചാൻ എന്ന ചിത്രത്തില് സോറ് കൊണ്ട് പോറപ്പുള്ള എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ഒരു മലയാളം ട്രാക്കാണ്, ചന്ദ്രബിംബത്തിൻ ചന്തം ചിന്തും എന്ന് തുടങ്ങുന്ന പാട്ട്, സ്നേഹവീട് എന്ന ചിത്രത്തിലെ ഗാനം. ഈ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് രഞ്ജിത്താണ്, കുവൈറ്റിൽ നിന്നും. ഓക്കെ, അപ്പൊ രഞ്ജിത്ത് റിക്വസ്റ്റ് ചെയ്ത ആ പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. ഇൻസ്റ്റന്റ് പാട്ട്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 4 മിനിറ്റായിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ ഹാഫ് അങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഹാഫിലേക്ക് നമ്മൾ അങ്ങ് കാലെടുത്ത് വെച്ചു. ഈ ഒരു ടൈമിൽ നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ഞാൻ പാലക്കാട്ടിൽ
1: സുമി. സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിട്ടിരിക്കുന്നു.
1: ഏത് പാട്ടാണ് ഇന്ന് കേൾക്കണ്ട?
2: എനിക്ക് സിന്ദൂര പാണ്ഡ്യ.
1: സിന്ദൂര പാണ്ഡിക്കൊരു ജോഡി കുയിലല്ലേ? ഓക്കെ, പാട്ട് വെച്ചേരാവേ. എത്ര ഫ്രണ്ട്സ് ഉണ്ട് സുമിക്ക്?
2: 10-15 പേരുണ്ടോ?
1: ഓക്കെ, ആ 10-15 പേരോട് അന്വേഷണം അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിക്കണേ. വിളിച്ചത് സുമി ആയിരുന്നു. സുമി എല്ലാ ഫ്രണ്ട്സിനായിട്ട് ചോദിച്ചിരിക്കുന്ന ഗാനം സിന്ദൂര പാണ്ഡിക്കുരു എന്ന് തുടങ്ങുന്ന ഒരു തമിഴ് ട്രാക്കാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു ഉണ്ണിക്കണ്ണൻ. തളപതിയുടെ ബർത്ത്ഡേ അല്ലേ?

0: ക്രിസ്ത്യൻ പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു കിടിലൻ വിജയ് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോ സമയം 1 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. അടുത്ത രണ്ട് പാട്ടും വിജയുടെ ഒരു സൂപ്പർ സൂപ്പർ പാട്ടുകളാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള വിജയ് പാട്ടുകളാണ്. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വിനോദ് കാവൽപാടാണ്. ബിഗിൽ എന്ന മൂവിയിൽ വെറുത്തനം പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ധനുഷാണ്. ധനുഷ് ചോദിച്ചിരിക്കുന്നത് ലിയോ എന്ന മൂവിയിൽ നാ റെഡിത ആ ഒരു പാട്ടാണ്, ഒരു അടിപൊളി പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗാനമാണ്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായി
2: എങ്ക വന്ന് യാറാണ്ട വെച്ചിക്കണേ പ്രച്ചനെ കൊറല വിട്ടത് തെരഞ്ഞിട്ടാക ഉണങ്കുതാണ്ട അച്ഛനെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അനിരുദ്ധന്റെ മ്യൂസിക്കിൽ വിജയ് പാടിയിട്ടുള്ള ഒരു അതിഗംഭീരമായ കലക്കൻ ഒരു പാട്ടൊക്കെ കേട്ടു കഴിഞ്ഞു. വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ,
2: ഹലോ,
1: ഗുഡ് ആഫ്റ്റർനൂൺ. ഷെയ്ഫുദ്ദീൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? ഏത് പാട്ടാ ഇന്ന് കേക്കണ്ടേ?
2: നമുക്ക് വന്നിട്ട് ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ അകലിയാപ്പം ശ്രോതാക്കളുടെ, അകലിയ കുടുംബത്തിലുള്ള എല്ലാ ആരോഗ്യവും പ്രിയപ്പെട്ട പ്രിയങ്കരൻ മാങ്കാവ് ഹരിദാസ് അവർക്ക് ആത്മാഞ്ജലി വളരെ വളരെ ദുഃഖത്തോടെ അരിച്ചുകൊണ്ട് എന്ന ഗാനം വെച്ചു തരണം.
1: തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ. വീണ്ടും വിളിക്കണം ചേട്ടാ. അപ്പോ വിളിച്ചത് ഷെയ്ഫുദ്ദീൻ ചേട്ടനായിരുന്നു. ഷെയ്ഫുദ്ദീൻ ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് ഇതാ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീകുമാർ കൊല്ലംകൂടാണ്. മെർസൽ എന്ന മൂവിയിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു തകർപ്പൻ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് രമ്മചേച്ചിയാണ് കേട്ടോ. രമ്മചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നിനൈത്തേൻ വന്ദേൻ എന്ന സിനിമയിലെ വണ്ണ നിലവേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. ആ ഒരു ട്രാക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് കേശവദാസ് കൊല്ലങ്കോടാണ്. ഹായ് അഹല്യ FM, വിജയിക്കേണ്ട ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. കണ്ടാങ്കി എന്ന ഗാനം പ്ലേ ചെയ്യാമോ? എല്ലാ ും ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊല്ലങ്കോട് നിന്നും കേശവദാസ് ഏട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിജയ് പടങ്ങൾ ഏറ്റവും അധികം വിതരണം ചെയ്ത SRT ഫിലിംസ് ഓണർ സുന്ദർരാജ് സാറിന് വേണ്ടിയും ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സുന്ദർരാജ് സാറിന് വേണ്ടിയും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അപ്പൊ രണ്ട് വിജയ് പാട്ടുകളാണ്, നിനൈത്തേൻ വന്ദേൻ എന്ന സിനിമയിലെ പാട്ടും ജില്ല എന്ന ചിത്രത്തിലെ പാട്ടും. നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: വിജയും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയിട്ടുള്ള അതിമനോഹരമായ ഒരു റൊമാന്റിക് ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അവസാനിപ്പിക്കാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ 3 പാട്ടുകളുണ്ട്. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വിജയൻ ചേട്ടനാണ്. ഹലോ അഹല്യ എഫ് എം, വിജയൻ കഞ്ചിക്കോട് വല്ലടിയിൽ നിന്നാണ്. ഇന്ന് എനിക്ക് എന്റെ കൂടെ പഠിച്ച എല്ലാ ഫ്രണ്ട്സിനും പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ സോഫിയ ടീച്ചർക്കും PT സാറിനും വേണ്ടി പൂമാനമേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന 2 പാട്ടുകളിലെ ആദ്യത്തെ പാട്ട് പവിത്രയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. വേലായുധം എന്ന വിജയ് ചിത്രത്തിലെ മുളച്ച 3 എന്ന് തുടങ്ങുന്ന പാട്ടാണ്, ആ ഒരു ഗാനം വരുന്നു. അവസാനത്തെ പാട്ട് ജോസ് മാഷാണ് കണ്ണാടിയിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്, ചന്ദ്രകീലലയുന്നു ചന്ദ്രകാന്തം. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അവസാനിക്കുകയാണ്. പക്ഷേ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി ഹീറ ജോയിൻ ചെയ്യും. വീണ്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ ഒന്നിക്കാം എന്ന പ്രതീക്ഷയിൽ വിട വാങ്ങുന്നു ഞാൻ സുനിൽ.

0: എഡ്യൂക്കേഷൻ പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ്

0: സ്റ്റേഡിയം വോൾ കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: ഒരു കമ്പോസറാണ്, ഒരു പാട്ടുകാരനാണ്, നാടകങ്ങൾ, ലളിതഗാനങ്ങൾ, ആൽബം സോങ്സ്, അങ്ങനെ മലയാളികളുടെ മനസ്സിൽ തന്റേതായ ഒരു ഇടം പിടിച്ച ഒരു സംഗീത സംവിധായകൻ ബിജി ബാൽ എന്ന മ്യൂസിഷ്യനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ സംസാരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ആദ്യത്തെ ഗാനം ബിജി ബാലിന്റെ തന്നെ ഒരുപാട് നല്ല പാട്ടുകളുടെ കൂട്ടത്തിൽ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയ ഒരു പാട്ട് തന്നെയാണ് എന്റെ ജനലരികിൽ നിന്ന്. സൂസു സുധി വാത്മീകം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ പാടി സന്തോഷ് വർമ്മ വരികൾ എഴുതിയ ഈ പാട്ടിലൂടെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സാധാരണ ഒരു ത്രില്ലർ മൂവിയുടെ സ്വഭാവം അനുസരിച്ച് കുറച്ച് ലൗഡായിട്ടുള്ള ഒരു മ്യൂസിക്കാണ് നമ്മൾ പൊതുവെ കേട്ടുവരാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അപ്രോച്ച് ചെയ്ത ഒരു സിനിമയായിരുന്നു തങ്കം എന്ന സിനിമ. ഒരു ത്രില്ലർ മൂവി ആണെങ്കിൽ കൂടി കുറച്ചും കൂടി ഇമോഷണൽ സൈഡും ക്യൂരിയോസിറ്റി സൈഡും ഒക്കെ നിൽക്കുന്ന ഒരു മാസ് മൂവി അല്ലാത്ത ഒരു ത്രില്ലർ സിനിമ, ഒരു സാധാരണക്കാരന്റെ ജീവിതം. അങ്ങനെ ഒരു വ്യത്യസ്തമായ അപ്രോച്ചിലൂടെ ബിജിബാലിന്റെ കോമ്പോസിഷനിൽ വന്നൊരു നല്ല പാട്ടായിരുന്നു ദേവി നീയെ. നജീം അർഷാദ് പാടി അൻവർ അലി വരികളെഴുതിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഒരുപാട് നല്ല മ്യൂസിഷ്യൻസ് ഉണ്ടാക്കി വെച്ച പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഞാൻ ഒരുപാട് സമയമെടുത്ത് പരിപൂർണ സംതൃപ്തിയോടെ ചെയ്തു എന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ അത്രയും ഉറപ്പോടുകൂടി പറയണമെങ്കിൽ അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അല്ലേ? യെസ്, നീല വെളിച്ചം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിജിബാൽ റീക്രിയേറ്റ് ചെയ്ത ആ പാട്ട്, അനുരാഗ മധുചഷകം, രക്സ് വിജയനും ബിജിബാലും ചേർന്ന് അറേഞ്ച് ചെയ്ത ഈ പാട്ട് നമുക്കറിയാം, ബാബുരാജ് മാഷ് കമ്പോസ് ചെയ്ത്, കെ എസ് ചിത്രപാടി, പി ഭാസ്കരൻ വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

0: പഴയ പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അവിടെ വരുന്ന ഒരു സാധനമാണ് താരതമ്യം ചെയ്യുക, അല്ലെ? ഒരു കമ്പാരിസൺ എങ്ങനെയൊക്കെ നമ്മൾ നന്നായി ചെയ്താലും മോശമായി ചെയ്താലും വരും. പക്ഷെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ആശങ്കയുണ്ടെങ്കിലും നീതി പുലർത്തണം എന്ന് നിർബന്ധമുള്ള ഒരു മ്യൂസിഷ്യനാണ് ബിജി പാൽ. അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും ആസ്വദിച്ച ഒരു പാട്ട് തന്നെയാണ് ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ അല്ലിയാമ്പൽ.
1: അല്ലിയാമ്പൽ കടവീലെന്നരയ്ക്കൂ വെള്ളം.
0: ആഹാ, ഈ പാട്ട് എത്ര കേട്ടാലും മതിയാവില്ല അല്ലെ? വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ ആ പാട്ട് റീക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഒന്നും കൂടെ അത് ആഡ് ചെയ്യപ്പെട്ടു എന്ന് വേണം പറയാൻ. പി ഭാസ്കരൻ വരികൾ എഴുതി ലൗഡ് സ്പീക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്ത ഈ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം, ദിസ് ഇസ് ആർ ജെ ഹീർ.

പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. ഒരു പെണ്ണിന്റെ വേദന ആദ്യമായി റിപ്പോർട്ട് ചെയ്തൊരു കേസ്, ആ പഴയ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. ഇത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ അദ്ദേഹം അത് ഭംഗിയായി ടാക്കിൾ ചെയ്തു എന്ന് വേണം പറയാൻ. വുഡൻ ഡ്രംസ് എന്ന് പറയും, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അത്തരം ഡ്രംസുകളൊക്കെ ഉപയോഗിച്ച് ആ കാലഘട്ടത്തിന്റെ ശബ്ദത്തെ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതിലെ പല പാട്ടുകളും കമ്പോസ് ചെയ്തിട്ടുള്ളത്. പി പി രാജീവൻ വരികൾ എഴുതി, വിജിബാൽ ഈണമിട്ട പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിൽ നിന്ന് ആ സിനിമയുടെ സത്ത് മുഴുവൻ ഉള്ളിലേറ്റിയ ഒരു പാട്ട്, പാലേരും നാടായ പാലേരിയില്. ആ പാട്ടാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

എല്ലാ സംഗീത സംവിധായകർക്കും ഒരു ബ്രീഫ് കിട്ടൂലേ, ഈ സിനിമയ്ക്ക് ഇങ്ങനെയാണ് കഥ, ഇതാണ് സന്ദർഭം എന്നൊരു ഔട്ട്ലൈൻ മിക്ക ആൾക്കാർക്കും കിട്ടും. പക്ഷെ നമുക്ക് കിട്ടിയ ബ്രീഫിനേക്കാൾ മികച്ചൊരു ചിത്രം സ്ക്രീനിൽ കാണുമ്പോഴുണ്ടായിരുന്ന സന്തോഷമായിരുന്നു ബിജി ബാൽ എന്ന സംഗീത സംവിധായകന് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമ കണ്ടപ്പോഴുണ്ടായത്. യെസ്, ഈ സിനിമയിലെ പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന ഗാനം ഒത്തിരി പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടാണെന്ന് എനിക്ക് ഉറപ്പാണ്. റഫീഖ് അഹമ്മദ് വരികളെഴുതി ജയചന്ദ്രനും നേഹ നായരും ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RJ ഹീര.

എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. ഈ വരികളും ഈ പാട്ടും രാമന്റെ ഏദൻ തോട്ടവും ആ ഒരു ലൊക്കേഷനും ഒരു രക്ഷയില്ലാത്തൊരു സിനിമ. ഈ സിനിമയില് ശ്രേയാ ഘോഷാൽ തന്നെ പാടണം എന്നുള്ളത് ബി ജി ബാലന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഒരു കവിതയിൽ നിന്ന് ഒരു പാട്ടുണ്ടായ ഒരു സുഖം ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. സന്തോഷ് വർമ്മ ലിറിക്സ് എഴുതിയ ഈ സിനിമയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളോടൊപ്പം. അഹല്യ FM ൽ RJ ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

സ്വന്തം മക്കള് പാടുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണല്ലേ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. യെസ്, ബിജിപാലിന്റെ മകളാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ബിജിപാലിന്റെ മകൻ ദേവദത്ത് ബിജിപാലും പാട്ട് പാടിയിട്ടുണ്ട്. ഇന്ന് ആ പാട്ടോടുകൂടിയാണ് നമ്മുടെ ഷോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ ജാതിക്ക തോട്ടം എന്ന പറഞ്ഞ പാട്ട് ജസ്റ്റിൻ വർഗീസ് കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ടില് സൗമ്യ രാമകൃഷ്ണന്റെ കൂടെ പാടിയിട്ടുള്ളത് ബിജിപാലിന്റെ മകൻ ദേവദത്ത് ബിജിപാലാണ്. സുഹേൽ കോയൽ ലിറിക്സ് എഴുതിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സോ ഇതോടുകൂടി ഞാനും ഒരു ടാറ്റ ബൈ ബൈ പറയാണ്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.

ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
2: നമ്മുടെ നാട്ടിലെ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ചിലര് വലിയൊരു ഗ്ലാസ്സിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമൊക്കെ കുടിക്കാറുണ്ട് അല്ലെ. ചിലരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത വെള്ളം കുടിക്കും. അവർക്ക് തണുത്ത വെള്ളം തന്നെ വേണം. പുറത്തുപോയി കഴിഞ്ഞാലും തണുത്ത വെള്ളം കുടിക്കുന്നവരാണ് മിക്ക ആളുകളും. മറ്റു ചിലരാണെങ്കിൽ ജീരകമോ കരിങ്ങാലയോ ഇട്ട വെള്ളം നിർബന്ധമാണ്. ഇതിലേതാണ് ശരിക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് സംസാരിക്കാം. നമസ്കാരം, വെൽക്കം ടു ഡോക്ടർ അഹല്യ. ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ, സുനൽ. നമ്മളിപ്പോ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകാറുണ്ട് അല്ലെ കുടിക്കാനായിട്ട്. ഇപ്പോൾ ഓഫീസുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നമുക്ക് ഓരോ ബോട്ടിൽസ് ഉണ്ടാവും വെള്ളം കുടിക്കാനായിട്ട്. ചിലര് അതിൽ പച്ചവെള്ളം ആഡ് ചെയ്യാം, ചിലരതിൽ പച്ചവെള്ളം നിറയ്ക്കാറുണ്ട്, ചിലരാണെങ്കിൽ ചൂടുവെള്ളം നിറയ്ക്കാറുണ്ട്, ചിലരാണെങ്കിൽ ജീരകമോ കരിങ്ങാലിയോ ഉലുവയോ ഒക്കെ ഇട്ട വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. നമുക്ക് ആദ്യം പച്ചവെള്ളം അല്ലെങ്കിൽ സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ നിന്ന് തുടങ്ങാം. ഈ ഫ്രിഡ്ജിൽ വെച്ച ഐസ് വെള്ളം ഒരിക്കലും ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ. നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് പുറത്തുനിന്ന് വന്ന് പെട്ടെന്ന് ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അത് നമ്മുടെ ദഹന പ്രക്രിയയെ പതുക്കെയാക്കാം. രക്തക്കുഴലുകൾ പെട്ടെന്ന് ചുരുങ്ങാനായിട്ടും ഇത് കാരണമാകും. എന്നാൽ സാധാരണ പച്ചവെള്ളം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ നാടൻ മൺകലത്തിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, ഇത് ശരീരത്തിന് വളരെ നല്ലതാണ്. വ്യായാമം ചെയ്ത ശേഷമോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്തോ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് സാധാരണ നിലയിലാക്കാനായിട്ട് സാധാരണ പച്ചവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏത് വെള്ളമാണ് കുടിക്കാറുള്ളത്? ചൂടുവെള്ളമാണോ, പച്ചവെള്ളമാണോ, അതോ മറ്റെന്തെങ്കിലും ആഡ് ചെയ്ത വെള്ളമാണോ? എന്തായാലും അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു വയ്ക്കൂ. ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ചൂടുവെള്ളം കുടിക്കുന്നതാണോ നല്ലത്, പച്ചവെള്ളം കുടിക്കുന്നതാണോ നല്ലത്, അതെല്ലാം മറ്റെന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വെള്ളം കുടിക്കുന്നതാണോ നല്ലത്, എപ്പോഴൊക്കെ വെള്ളം കുടിക്കണം, ആഹാരം കഴിച്ച ഉടനെ വെള്ളം കുടിക്കാൻ പാടുണ്ടോ, ആഹാരത്തിന് മുന്നേ വെള്ളം കുടിക്കാൻ പാടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാം അറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചാണ് അല്ലേ. ഇനി നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ഈ ആയുർവേദത്തിൽ ചെറു ചൂടുവെള്ളത്തെ വലിയൊരു ഔഷധമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഒന്ന്, ദഹനം വർദ്ധിപ്പിക്കുന്നുണ്ട്. ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നമ്മുടെ ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കും. ആഹാരം കഴിച്ച ശേഷം ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് കൊഴുപ്പുള്ള ഭക്ഷണങ്ങളെ പെട്ടെന്ന് ലയിപ്പിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളുന്നുണ്ട്. രാവിലെ വെറും വയറ്റില് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് കുടലുകളെ ശുദ്ധീകരിക്കാനും ശരീരത്തിലെ മാലിന്യങ്ങളെ വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട്. പിന്നെ മലബന്ധവും മാറ്റുന്നു. വിട്ടുമാറാത്ത മലബന്ധമുള്ളവര് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ശീലമാക്കി കഴിഞ്ഞാൽ കുടലിന്റെ ചലനം സുഗമമായിരിക്കും. പിന്നെ രക്തയോട്ടവും കൂട്ടുന്നുണ്ട്. ഈ ചെറു ചൂടുവെള്ളം കുടിക്കുന്ന സമയത്ത് രക്തക്കുഴലുകൾ വികസിക്കുകയും ശരീരത്തിലെ പേശികളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ശരീരവേദനയും ക്ഷീണവും കുറയ്ക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെയുണ്ട്, ഒരുപാട് തിളച്ചു മറയുന്ന കടുത്ത ചൂടുവെള്ളം ഒരിക്കലും കുടിക്കരുത്. അത് തൊണ്ടയിലെയും ദഹനപാതയിലെയും കോശങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കും. നേരിയ ചൂടുള്ള വെള്ളമാണ് എപ്പോഴും നല്ലത്. ഇന്ന് നമുക്ക് ഔഷധ വെള്ളങ്ങളെ കുറിച്ചറിയാം. അതായത് ഉലുവയിട്ടത്, ജീരകമിട്ടത്, കരിങ്ങാലിട്ടത്, ഇങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ കുടിക്കാറുണ്ടല്ലോ. അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. നല്ലൊരു പാട്ട്.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് വെറും വെള്ളം കുടിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്തെങ്കിലും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനാണ് അല്ലെ. ജീരകവെള്ളം ഗ്യാസ് ട്രബിളിനും ഉലുവ വെള്ളം പ്രമേഹത്തിനും പതിമുഖം അഥവാ കരിങ്ങാലി വെള്ളം രക്തം ശുദ്ധീകരിക്കാനും അതീവ ഉത്തമമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, ഞാൻ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. എല്ലാവരും 8 ഗ്ലാസ് അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പൊതുവായി പറയാനായിട്ട് പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ശരീരഭാരവും അവർ ചെയ്യുന്ന ജോലിയും അതുപോലെ തന്നെ കാലാവസ്ഥയും അനുസരിച്ച് ഇതിൽ മാറ്റം വരാം. ഇനി സാധാരണ അളവ് ഞാൻ പറഞ്ഞുതരാം. ഒരു മുതിർന്ന വ്യക്തി ഒരു ദിവസം ശരാശരി 2.5 മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം കുടിച്ചിരിക്കണം. എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? നമ്മുടെ ശരീരം തന്നെ നമുക്കിതിന്റെ സൂചന തരും. വെള്ളമില്ല എങ്കിൽ നിങ്ങളുടെ മൂത്രത്തിന്റെ നിറം നോക്കുക. അത് നല്ല വെള്ള നിറമാണെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൃത്യമാണ്. എന്നാൽ കടും മഞ്ഞ നിറമാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ജലാംശം കുറവാണ്, കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് അർത്ഥം. ഇനി അമിതമാകരുത്. ദാഹമില്ലാതെ വെറുതെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്നതും നല്ലതല്ല. ഇത് ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന ഹൈപ്പോനാട്രീമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കും. കഠിനമായ വെയിലത്ത് ജോലി ചെയ്യുന്നവരും കായിക താരങ്ങളും 3.5 ലിറ്ററിൽ കൂടുതൽ കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ AC യിൽ ജോലി ചെയ്യുന്നവർക്ക് അത്രയധികം വേണ്ടി വരില്ല. ഇനി വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന 2 വലിയ തെറ്റുകളുണ്ട്. അതായത് എങ്ങനെ വെള്ളം കുടിക്കണം, ഭക്ഷണത്തിന് ശേഷം ഉടൻ വെള്ളം കുടിക്കാമോ. പറഞ്ഞുതരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: Dr. Ahilya, let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളുണ്ട്, പറഞ്ഞു തരട്ടെ. ഒന്ന്, എങ്ങനെ വെള്ളം കുടിക്കണം. നിന്നുകൊണ്ട് വെള്ളം കുടിക്കാമോ, പറഞ്ഞു തരാം. നമ്മളിൽ പലരും ധൃതിയിൽ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ നിന്നുകൊണ്ടോ കുപ്പി ഇങ്ങനെ അണ്ണാക്കിലേക്ക് കമഴ്ത്തി ഒറ്റ വലിക്ക് വെള്ളം കുടിക്കാറുണ്ട് അല്ലേ. ഇത് വലിയൊരു തെറ്റായ ശീലമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം വലിയ സമ്മർദ്ദത്തോടെ ദഹനപാതയിലൂടെ കടന്നു പോവുകയും അത് വൃക്കകളുടെ പ്രവർത്തനത്തെയും സന്ധികളെയും ബാധിക്കുകയും ചെയ്യും. വെള്ളം എപ്പോഴും ഇരുന്നു കൊണ്ട് ചെറിയ സിപ്പുകളായിട്ട് ചെറുതായിട്ട് ചുണ്ടോട് ചേർത്ത് പതുക്കെ ഇറക്കുകയാണ് വേണ്ടത്. വായിലെ ഉമിനീര് വെള്ളത്തോടൊപ്പം ഉള്ളിൽ ചെല്ലുന്നത് ദഹനം മെച്ചപ്പെടുത്തും. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ നിയമമാണ്, ഭക്ഷണത്തിന് ശേഷം ഉടൻ വെള്ളം കുടിക്കാൻ പറ്റുമോ, പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ തെറ്റ്. ആഹാരം കഴിച്ച ഉടൻ തന്നെ വലിയൊരു ചെമ്പ് വെള്ളം കുടിക്കുന്ന ശീലം പലർക്കും ഉണ്ടല്ലേ. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കാനായിട്ട് വയറ്റിലെ ജഠരാഗ്നി, അതായത് ഡൈജസ്റ്റീവ് എൻസൈംസ് അല്ലെങ്കിൽ ആസിഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആഹാരത്തിന് തൊട്ടു പിന്നാലെ ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ ഈ ദഹനരസങ്ങൾ നേർത്തു പോവുകയും ദഹന പ്രക്രിയ തടസ്സപ്പെടുകയും ചെയ്യും. ഇത് ഗ്യാസ്, അസിഡിറ്റി, വയറുവീർക്കൽ എന്നിവയ്ക്ക് കാരണമാകും. ഇനി ശരിയായ രീതി എങ്ങനെയാണ്, പറഞ്ഞുതരാം. ആഹാരം കഴിക്കുന്നതിന് 30 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ ആഹാരം കഴിച്ച് 30 മുതൽ 45 മിനിറ്റിന് ശേഷമോ മാത്രം ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ആഹാരം കഴിക്കുന്നതിനിടയിൽ തൊണ്ടയിൽ തടസ്സമുണ്ടായാൽ മാത്രം 1 സിപ്പോ 2 സിപ്പോ ചെറു ചൂടുവെള്ളം കുടിക്കുക. അപ്പൊ ഇതൊക്കെയാണ് വെള്ളം കുടിക്കുന്നതിന്റെ ഒരു രീതി. ഇപ്പൊ സാധാരണ തണുത്ത വെള്ളം കുടിക്കാതെ, സാധാരണ പച്ചവെള്ളം കുടിക്കാതെ ചെറു ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് മാത്രമല്ല, ഫ്രിഡ്ജിൽ വെച്ച ഐസ് വാട്ടർ അധികം കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കരിങ്ങാലിയിട്ട വെള്ളമോ ജീരകമുട്ട വെള്ളമോ ഉലുവയിട്ട വെള്ളമോ ഒക്കെ കുടിക്കുകയാണെങ്കിൽ അതും ആരോഗ്യത്തിന് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം സിപ്പ് സിപ്പായി ഇരുന്ന് മാത്രം വെള്ളം കുടിക്കുക. അപ്പോൾ വെള്ളം കുടിയെക്കുറിച്ചുള്ള ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് മാറി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: എംപിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംപിഎ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: 360 degree. ഇത്തവണ പണമല്ല, അലമാരയല്ല, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ പറയാൻ പോകുന്നത്. ഒരു ഇന്റർനാഷണൽ ലൈഫ് സ്റ്റൈൽ ട്രെൻഡിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് ലവ് ലാംഗ്വേജ്. നമുക്കറിയുന്ന ഒരു കാര്യമാണല്ലേ, സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ചെയ്യുന്ന വഴികളെയാണ് ലവ് ലാംഗ്വേജ് എന്ന് പറയാറ്. അതുകൊണ്ട് ദ ക്രിയേറ്റീവ് ആർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് 5 love languages, അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആരുമായിക്കോട്ടെ, ഇവരൊക്കെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവും അല്ലെ. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്കത് ഫീല് ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചു കാണിക്കുന്ന സ്നേഹം അവർക്കും മനസ്സിലാവണം എന്നില്ല. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സ്നേഹത്തിന്റെ ഭാഷ എപ്പോഴും വ്യത്യസ്തമായത് കൊണ്ടാണല്ലേ. അമേരിക്കൻ കൗൺസിലർ ആയിട്ടുള്ള ഡോക്ടർ ഗാരി ചാപ്മാൻ വികസിപ്പിച്ചെടുത്ത ജീവിത ശൈലി കൂടുതൽ മനോഹരമാക്കുന്ന ഒരു 5 love languages ഉണ്ട്. ആ 5 love languages കുറിച്ചാണ് ഇന്നത്തെ 360 degree നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഇവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. നമ്മളെല്ലാവരും ശരിക്കും ലൈഫിൽ ഒരുപാട് ഒരുപാട് സ്നേഹിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കണം, നമ്മളെ കെയർ ചെയ്യണം, നമ്മളെ കൺസിഡർ ചെയ്യണം, ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന

0: രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണല്ലേ. ഇതിന്റെ കാരണം ശരിക്കും പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇപ്പോ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ലവ് ലാംഗ്വേജസ് അഥവാ സ്നേഹത്തിന്റെ ഭാഷകളായതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പൊ ഒരു മലയാളി, ആ മലയാളി ഒരു തമിഴ് ലാംഗ്വേജ് ഉള്ള ഒരു വ്യക്തിയോട്, തമിഴ് മാത്രം അറിയുന്ന ഒരു വ്യക്തിയോട് മലയാളം ഭാഷയിൽ എത്രമാത്രം ലവ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കിയാലും മേ ബി അത് കറക്റ്റ് ആവോ, ആൾക്ക് കണക്ട് ആവണം എന്നില്ല അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളെ കൂടുതലായിട്ട് ക്രിയേറ്റീവും സുന്ദരവുമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 5 സ്നേഹ ഭാഷകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് 1 ലവ് ലാംഗ്വേജ് ചെയ്താണെന്ന് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേഡിയം വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് പൊട്ടിക്കൂടാം.
1: புலரி மழா கடமிழியில் கமலதளம் கவிழினையில் சிந்துறும் நட நடனால் புலரி மழா.

0: 360 degree.
1: Yes, love languages. Word of affirmation ആണ് ഒന്നാമത്തെ നമ്മുടെ ലവ് ലാംഗ്വേജ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഒന്നാമത്തെ സ്നേഹ ഭാഷയാണ് വേർഡ് ഓഫ് അഫർമേഷൻ. വേർഡ്സ് ഓഫ് അഫർമേഷൻ അഥവാ അഭിനന്ദന വാക്കുകൾ. ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് സ്നേഹം അനുഭവപ്പെടണമെങ്കിൽ അത് വാക്കുകളിലൂടെ കേൾക്കണമെന്നതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നീ ചെയ്ത കാര്യം എനിക്ക് ഒരുപാടായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞി താങ്ക് യു, ഐ ലവ് യു, അങ്ങനെയുള്ള കുറെ വാക്കുകളില്ലേ, എന്നൊക്കെ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടരാണ് ഇവര്. ഇവർക്ക് വേണ്ടി നിങ്ങളിപ്പോ ഒരുപാട് വില കൂടിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷേ അവരവിടെ ശരിക്കും ഹാപ്പി ആക്കുന്നത് എന്തായിരിക്കും അറിയോ? നിങ്ങളുടെ ഒരു നല്ല വാക്കായിരിക്കും. ആ സമ്മാനത്തിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യത്തിലായിരിക്കും. ഒരൊറ്റ നല്ല വാക്ക് നിങ്ങളവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർക്ക് ആ ഒരു സന്തോഷം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നേരെ തിരിച്ച് ഇവരോട് പറയുന്ന ഒരു കുഞ്ഞു വിമർശനം അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുള്ള സംസാരം ഉണ്ടല്ലോ, ഇവരെ കടുത്ത രീതിയിൽ തന്നെ വേദനിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളുടെ പങ്കാളിയോ അല്ലെങ്കിൽ സുഹൃത്തോ ഈ ഒരു സ്വഭാവമുള്ള ആളാണെങ്കിൽ അവരെ വാക്കുകളിലൂടെ പ്രശംസിക്കാനായിട്ട് മടിക്കരുത് എന്നതാണ്. ഇപ്പൊ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുമ്പോഴോ നൽകുന്ന ഒരു കുഞ്ഞു ക്രിയേറ്റീവ് കോംപ്ലിമെന്റ് മതി. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു ദിവസം മുഴുവൻ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതാണ് ഒന്നാമത്തെ ആ ഒരു ലവ് ലാംഗ്വേജ്. രണ്ടാമത്തെ ആ ഒരു ലവ് ലാംഗ്വേജ് എന്താണെന്ന് കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേഡിയം വിദാഹലി FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: 360 degree ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ അഹല്യ ഫ്രം 9.4 ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ആ ലവ് ലാംഗ്വേജ് എന്താ നോക്കിയാലോ, ക്വാളിറ്റി ടൈം. യെസ്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്നേഹഭാഷയാണ് ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുകയാണെങ്കിൽ, അഥവാ ഹൃദയം തുറന്നുള്ള സമയം ചെലവഴിക്കൽ. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു കാര്യമല്ലേ ഇത്. ഈ ഒരു കാറ്റഗറിയിലുള്ളവർ ആഗ്രഹിക്കുന്ന ഇപ്പോഴും ഈ സ്മാർട്ട് ഫോണുകളോ ടിവിയോ ഇല്ലാതെ എന്ത് വേണം, തങ്ങളുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുന്ന, തങ്ങളെ ശ്രദ്ധിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് ശരിക്കും ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് ഫോൺ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കടുത്ത അവഗണനയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം. അവർക്ക് വേണ്ടത് എന്താ സമയത്ത്? നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയാണല്ലേ, അൺഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയും. പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയാണ് അവർ ആഗ്രഹിക്കുന്ന ആ സമയത്ത്. ഒരുമിച്ചൊരു വൈകുന്നേരത്തെ നടത്തം, അല്ലെങ്കിൽ ഒന്നിച്ചിരുന്നൊരു ഒരു കപ്പ് ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ രാത്രി കുറച്ചു നേരം സംസാരിക്കൽ, ഒക്കെ എന്താണ് ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യമല്ലേ. അപ്പോ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് അവർക്ക് അനുഭവപ്പെടണം എന്നതാണ് ഈ പറഞ്ഞു വന്നൊരു കാര്യം. ഈ ഒന്നിച്ച് ചെലവഴിക്കുന്ന സമയത്തിലൂടെ അതാണ് ശരിക്കും പ്രൂവ് ചെയ്യുന്നത് എന്നാണ്. അപ്പോ ഇതാണ് രണ്ടാമത്തെ ആ ഒരു ലവ് ലാംഗ്വേജ്. ഇനി എന്താണ് അടുത്ത ലവ് ലാംഗ്വേജ് കേൾക്കാം നമുക്ക് 360 degree മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: 360 degree.
1: സമ്മാനം നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണല്ലേ. ഇതും ഒരു ലവ് ലാംഗ്വേജ് ആണ്, റിസീവിംഗ് ഗിഫ്റ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ. സമ്മാനങ്ങളിൽ വരുന്നൊരു സന്തോഷമുണ്ട്, അതാണ് നമ്മുടെ മൂന്നാമത്തെ ലവ് ലാംഗ്വേജ്, റിസീവിംഗ് ഗിഫ്റ്റ്സ് അഥവാ സമ്മാനങ്ങൾ നൽകുക. ഇത് കേൾക്കുമ്പോൾ ആഹാ, അപ്പോൾ ഇവര് ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് നമുക്ക് തോന്നിപ്പോ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് കേട്ടോ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇവർക്കാണെങ്കിൽ ശരിക്കും ആ ഒരു സമ്മാനത്തിന്റെ വിലയൊന്നുമല്ല, അതെല്ലാവർക്ക് പ്രധാനപ്പെട്ട കാര്യം. മറിച്ച് എന്താ, അത് വാങ്ങാൻ നിങ്ങൾ കാണിച്ച ആ ഒരു മനസ്സ്, അതിന്റെ ഒരു ക്രിയേറ്റിവിറ്റി, അതിനെയാണ് ഇക്കൂട്ടർ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവാം, നോക്കിക്കാണുന്നുണ്ടാവാം. ഇപ്പൊ വഴിയരികിൽ നിന്ന് പറിച്ച ഒരു കുഞ്ഞു പൂവോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റോ കൊടുത്താൽ പോലും ഇരു അത് വലിയൊരു നിധി പോലെ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സമ്മാനം വാങ്ങുമ്പോൾ നീ എന്നെ കുറിച്ച് ചിന്തിച്ചല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഫീലൊക്കെയാണ് ശരിക്കും ഇക്കൂട്ടർക്ക് തോന്നുന്നുണ്ടാവാട്ടോ. ഈ ബർത്ത്ഡേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആനിവേഴ്സറികൾ ആയിക്കോട്ടെ, ഇവർക്ക് ഈ സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകുന്നതൊക്കെ ഇവരുടെ ബന്ധം കൂടുതലായിട്ട് ദൃഢമാക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. വളരെ ആലോചിച്ച് കൊടുക്കുന്ന ഒരു കുഞ്ഞു സമ്മാനം പോലും ഇവരുടെ ഹൃദയം കീഴടക്കാനായിട്ട് സഹായിക്കും. അപ്പൊ അതെ, ഇനി വലിയ ചെലവൊന്നും ഇല്ലാതെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്ന നാലാമത്തെ ഭാഷ എന്തായിരിക്കും, നാലാമത്തെ ലവ് ലാംഗ്വേജ് എന്തായിരിക്കും, കേൾക്കാൻ നിങ്ങൾ റെഡി ആയിക്കോളൂ. പറയാൻ ഞാൻ എന്തായാലും റെഡിയാണ്. ഒരു പാട്ടിന് ശേഷം സ്റ്റെഡിയൻ വിദാഹ ലീഫും 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ആ നാലാമത്തെ ലവ് ലാംഗ്വേജിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. അമേരിക്കൻ കൗൺസിലർ ആയിട്ടുള്ള ഡോക്ടർ ഗാരി ചാപ്പൻ വികസിപ്പിച്ചെടുത്ത ഒരു 5 ലവ് ലാംഗ്വേജ്, അതിൽ നമ്മൾ പറയാൻ പോകുന്ന നാലാമത്തെ ലവ് ലാംഗ്വേജ് ആണ്. നാലാമത്തെ ലവ് ലാംഗ്വേജ് എന്താണെന്നറിയോ? ആക്ട്സ് ഓഫ് സർവീസ്, സഹായിക്കുന്ന മനസ്സാണ്. അതായത് ചില ആളുകളുണ്ട്, അവർക്ക് വലിയ സ്നേഹപ്രകടനങ്ങളോ അല്ലെങ്കിൽ കൊഞ്ചലുകളോ ഒന്നും ഇഷ്ടമായിരിക്കില്ല, പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ അവരെ ഒരുപാട് സ്വാധീനിക്കാറുണ്ടല്ലേ. ഇതാണ് നമ്മുടെ നാലാമത്തെ ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ആക്ട്സ് ഓഫ് സർവീസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാത്തപ്പോൾ കിച്ചണിൽ കയറി സഹായിക്കുക, പങ്കാളിക്ക് തിരക്കുള്ള സമയത്ത് വണ്ടി കഴുകി കൊടുക്കുക, അല്ലെങ്കിൽ സുഹൃത്തിന്റെ ഒരു പ്രൊജക്റ്റിൽ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുക, ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ ഭാഷയിൽ സ്നേഹം എന്നാണ് ഇവർ പറയാറ്. സംസാരം കുറച്ച് പ്രവർത്തിക്കുക, അതാണ് സംഭവം കേട്ടോ. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദൻ വേർഡ്സ് എന്ന് നമ്മൾ പറയാറില്ലേ, അത് തന്നെ. ഈ ഒരു ലൈനുള്ളവരാണ് ഈ കൂട്ടർ എന്ന് പറയുകയാണെങ്കിൽ. നിങ്ങൾ ഇനി എത്ര വലിയ കവിതകൾ എഴുതി കൊടുത്താലും ഇവർക്ക് വലിയ കാര്യമൊന്നും തോന്നണമെന്നില്ല, പക്ഷെ അവർ കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു കൈ നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഇവർക്ക് നിങ്ങളോട് കടുത്തൊരു റെസ്പെക്റ്റും സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നും. അതാണ് ഈ ഒരു ലവ് ലാംഗ്വേജിന്റെ പ്രത്യേകത. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലാസ്റ്റത്തെ ലവ് ലാംഗ്വേജ് ആണ്. യെസ്, ഏതായിരിക്കും ആ ലാസ്റ്റ് ലവ് ലാംഗ്വേജ്? കേൾക്കാന്നേ, കുറച്ച് എക്സൈറ്റ്മെന്റിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ, ഞാൻ പറഞ്ഞുതരാം. ഫിസിക്കൽ ടച്ച്. യെസ്, അപ്പോ അതെന്താ സംഭവം കേട്ടാലും ഒരു പാട്ടിന് ശേഷം. സ്റ്റേറ്റ് വിദ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: അങ്ങനെ 360 ഡിഗ്രിയിൽ ഇന്ന് ലവ് ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനത്തെ ലവ് ലാംഗ്വേജ്, അഞ്ചാമത്തെ ലവ് ലാംഗ്വേജ് ഫിസിക്കൽ ടച്ച്. പലപ്പോഴും പല തെറ്റിദ്ധാരണകളും വരുന്നൊരു പരിപാടിയാണ് ഈ ഒരു ഫിസിക്കൽ ടച്ച് അല്ലെ. അഞ്ചാമത്തെയും അവസാനത്തേതുമായ ലവ് ലാംഗ്വേജ് ആണ് നമ്മുടെ ഫിസിക്കൽ ടച്ച്, അഥവാ ശാരീരിക സ്പർശനം. ഇപ്പൊ കൊച്ചുകുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, അവർക്ക് എന്താ ദേഷ്യമോ സങ്കടം ഒക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് എടുത്ത് കെട്ടിപ്പിടിച്ചാൽ എന്താവും, അവർ ശാന്തരാവാറുണ്ട് അല്ലെ, കൂളാവാറുണ്ട്. ഇത് തന്നെയാണ് മുതിർന്നവരിലും ഈ ഒരു ലവ് ലാംഗ്വേജ് ഉള്ളവർക്കും ഉള്ളൊരു കാര്യമുണ്ട്. അതായത് അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കൈകളിൽ ഒന്ന് പിടിക്കുന്നതായിക്കോട്ടെ, തോളിൽ തട്ടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹഗ്, ഇതൊക്കെ നൽകുന്നത് അവർക്ക് വലിയൊരു സുരക്ഷിത ബോധം നൽകുന്നുണ്ടെന്നാണ് പറയാറ്. അതുപോലെ തന്നെ ഒരു കരുതലും സ്നേഹമൊക്കെയാണ് അവർക്ക് ഇതിലൂടെ കിട്ടാറ്. വാക്കുകളേക്കാൾ സ്പർശനത്തിനാണ് ഇവരുടെ മനസ്സിൽ വലിയ സ്ഥാനം എന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു യാത്ര പറയുമ്പോൾ നൽകുന്ന ചെറിയൊരു കൈ കൊടുക്കൽ പോലും ഇവരുടെ റിലേഷൻഷിപ്പ് ബോണ്ടിങ് കൂട്ടാനായിട്ട് സഹായിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് ഭാഷകളിൽ നിങ്ങളുടെ ഭാഷ ഏതാണ്, നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഏതാണ്, നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂസ്ഡ് ആയോ ഏതാണ് എൻ്റെ ലവ് ലാംഗ്വേജ് എന്ന്, എന്തായാലും ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ചോളൂ. അതിനു വേണ്ടി ഞാനൊരു ചെറിയ ബ്രേക്ക് അങ്ങ് തരാം. നല്ലൊരു പാട്ട് കൂടി വരുന്നുണ്ട് ആ ഒരു ഷാർട്ട് ബ്രേക്കിൽ.

0: 360 degree.
1: Yes, 360 ഡിഗ്രി ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മളിന്ന് ലവ് ലാംഗ്വേജിനെ പറ്റിയിട്ടാണല്ലേ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ ദിസ് എന്നൊരു കാര്യമാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റുന്നേ, ഇങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളതാണ്. ഈ അഞ്ച് ലവ് ലാംഗ്വേജുകൾ മനസ്സിലാക്കുന്നത് വഴിയുണ്ടല്ലോ നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ വലിയ സമാധാനം കൊണ്ടുവരാനായിട്ട് തന്നെ നമുക്ക് ആദ്യം സാധിക്കും. ഇപ്പോൾ പല വീടുകളിലും വഴക്കുകൾ ഉണ്ടാകുന്നതും സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നുമല്ല അല്ലേ, മറിച്ചെന്താ, പങ്കാളിയുടെ ലവ് ലാംഗ്വേജ് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടാവും, അവിടെ ആക്ട് ഓഫ് സർവീസ് നടക്കുന്നുണ്ടാവും, പക്ഷെ ഭാര്യ ആഗ്രഹിക്കുന്ന കുറച്ച് നല്ല വാക്കുകളായിരിക്കും അല്ലെ, വേർഡ്സ് ഓഫ് അഫർമേഷൻ ആയിരിക്കും മേ ബി ഭാര്യയുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവരുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് നിരീക്ഷിക്കുക. അവർ നമ്മളോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അത് തന്നെയായിരിക്കും മിക്കവാറും അവരുടെ ഈ ഒരു ലവ് ലാംഗ്വേജും. അത് മനസ്സിലാക്കി തിരിച്ച് അവരുടെ ഭാഷയിൽ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയാൽ പിന്നെ അവരുടെ പിണക്കങ്ങൾക്കൊന്നും സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഓഫീസിലെയും കൊളീഗ്സിനോടും സുഹൃത്തുക്കളോടും ഒക്കെ ഈ ഒരു സൈക്കോളജി ഉപയോഗിക്കുകയാണെങ്കിൽ സോഷ്യൽ ലൈഫിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറാൻ വേണ്ടി നിങ്ങൾക്ക്

0: 360 degree.
1: യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ലവ് ലാംഗ്വേജിനെ പറ്റിയാണല്ലേ. സ്നേഹം എന്നതൊരു വികാരം മാത്രമല്ല അല്ലേ, അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കല കൂടിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു 5 ലവ് ലാംഗ്വേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ചു നോക്കണം കേട്ടോ. അപ്പോഴാണ് ബന്ധങ്ങൾ കൂടുതലായിട്ട് എപ്പോഴും മനോഹരമായിട്ട് മാറാറ്. അങ്ങനെ ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ പങ്കാളിയുടെയോ ഒക്കെ ലവ് ലാംഗ്വേജ് എന്താണെന്നൊന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കണം. എന്നിട്ട് ആ ഭാഷയിൽ അവരോട് സംസാരിക്കാം. വലിയ മാറ്റങ്ങൾ എന്തായാലും അവിടെ കണ്ടു തുടങ്ങുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ. കൂടാതെ ഇന്നത്തെ 360 degree സമയം കൂടി ഇവിടെ അവസാനിക്കാണ്. വീണ്ടും 360 degree ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരെ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റഡി വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഉങ്ങളുടെ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യയൊപ്പം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Rapchik, rapchik, huh?

മറ്റൊരാൾ പ്രീ പ്ലാൻ ചെയ്ത ഒരു ലൈഫ്, അത് നിന്നെ കൊണ്ട് പറ്റത്തില്ല ജു. പിന്നെ അതിന്റെ പേരിൽ എന്റെ അപ്പയെ കുറ്റം പറയുന്ന കേൾക്കാൻ എന്നെ കൊണ്ടും പറ്റത്തില്ല. Let's just stop this. Jun, let's end this. This won't happen.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-24684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർക്ക് കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം, സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മുഹമ്മദ് റിയാസ് പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കുന്നത്. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ P&T കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് IIT മദ്രാസിന്റെ റിപ്പോർട്ടിലില്ല എന്ന് മന്ത്രി KM ഷാജി നിയമസഭയെ അറിയിച്ചു. മഴക്കാലത്ത് ചോർച്ചയും മറ്റ് തകരാറുകളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് IIT മദ്രാസിനെ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ ലഹരിമുക്തമാക്കണമെങ്കിൽ ലഹരി ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകുന്ന നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി ദംഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSME കൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. അണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും ദേശീയതലത്തിലുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും കാരണം വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നതായി KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 1 വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ പ്രസ്താവിക്കും. പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ അങ്കണവാടിയിൽ 3.5-വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അങ്കണവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അങ്കണവാടിയിൽ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് നടപടി. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ കെ എസ് ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലോകകപ്പിൽ തുടർച്ചയായ 2-ാം ജയം തേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് രാത്രി ഓസ്ട്രേലിയയെ നേരിടുമ്പോൾ ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 6-ാം ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി 1 ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലോ ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീമെന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും പോരാട്ട വീര്യത്തിലും മിടുക്കരായ ഓസ്ട്രിയ മെസ്സിക്കും കൂട്ടർക്കും കടുത്ത വെല്ലുവിളിയാകും.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്ന് കരുതുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 291 പോയിന്റ് ഉയർന്ന് 77,094 നിഫ്റ്റി 89 പോയിന്റ് നേട്ടത്തിൽ 24,102 വ്യാപാരം അവസാനിച്ചു. സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 13,430 രൂപയും പവന് 1,07,440 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച തൃക്കലശാട്ടോടെ സമാപിക്കും. അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും നാളെയാണ്. അത്തം ചതുശതം സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായീഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഉച്ചശീവേലിക്കിടെ ഏഴിലക്കാർ ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്നതാണ് വാളാട്ടം. പുരുഷന്മാർക്ക് തൃക്കലശാട്ട് വരെ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു.
0: കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE +2 പുനർ മൂല്യനിർണയ പരീക്ഷാ ഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്തെ ശനി ഞായർ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KCB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്, സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: ഇത് നമ്മ നേരം. இப்ப நீங்க என்கிட்ட தோசை பிடிக்குமா இல்ல பீட்சா பிடிக்குமான்னு கேட்டா எனக்கு தோசை தாங்க பிடிக்கும். அதுவும் தமிழ்நாடு ஸ்டைல் தோசைனா ரொம்ப பிடிக்கும். அது ஏன் தெரியல, அந்த தமிழ்நாடு ஸ்டைல் மேல எந்தோ ஒரு ஒரு இஷ்டம், அது ஏன் தெரியல. சோ இந்த ஷோல நாம தமிழ்நாடை பத்தி நிறைய இன்ட்ரெஸ்டிங்கான விஷயங்கள் பேச போறோம். இப்ப தமிழ்நாடோட கலாச்சாரம் இல்ல அங்க நடக்கிற திருவிழா, இந்த மாதிரி நிறைய ஸ்பெஷலான விஷயங்கள் ஜோலியா எக்ஸ்ப்ளோர் பண்ண போறோம். அது மட்டும் இல்ல, தமிழ் சினிமா, தமிழ் சாங், இப்போ அங்க நடக்கிற சுவாரஸ்யமான எல்லா விஷயங்களும் நாம இந்த ஷோல இன்க்ளூட் பண்ண போறோம். சோ தமிழ்நாட பத்தி நீங்க தெரியாத பல விஷயங்களும் நீங்க எங்க தெரிஞ்சுக்க போறீங்க. சோ ஏன் கூட வந்துருங்க, நாம தமிழ்நாடு போய் வரலாம். This is RG Hira on Ahalya FM. Stay tuned.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
5: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കരിമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ. It's your man.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷുറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റോറി ഓഫ് ലൈഫ്.
2: ലൈറ്റൻ യുവർ ലൈഫ്.
3: നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് മനുഷ്യരെ ദിവസം കാണാറുണ്ടല്ലേ. കാണാറുണ്ടെന്ന് മാത്രമല്ല, സംസാരിക്കാറുണ്ട്, ശരിയല്ലേ. നമ്മൾ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ കെട്ടിപ്പിടിക്കുന്ന, നമ്മുടെ കൈകളിൽ പിടിച്ച് നീ സൂപ്പറാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി മനോഹരമായി പുഞ്ചിരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും അത്തരം മുഖസ്തുതികളിൽ നമ്മൾ വീണ് പോകാറുമുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളെ ഇത്രയധികം സ്നേഹിക്കാനായിട്ട് വേറെ ആരുമില്ല എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഒരാളുടെ യഥാർത്ഥ സ്നേഹവും നന്മയും തിരിച്ചറിയുന്നത് അവർ നമ്മുടെ മുന്നിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിലല്ല, മറിച്ച് നമ്മൾ അവിടെ ഇല്ലാത്തപ്പോൾ അവർ നമ്മളെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു എന്നതിലാണ്. നമ്മുടെ മുന്നിൽ വെച്ച് നമ്മളെ പുകഴ്ത്തുന്നവരല്ല നമ്മുടെ ആളുകൾ. നമ്മളില്ലാത്ത ഒരു സമയത്ത്, നമ്മളില്ലാത്ത ഒരു കൂട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ അഭാവത്തിൽ ആരാണോ നമ്മുടെ പേര് സംരക്ഷിക്കുന്നത്, ആരാണോ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്, അവരാണ് എപ്പോഴും നമ്മുടെ നന്മയെ ആഗ്രഹിക്കുന്ന യഥാർത്ഥ മനുഷ്യർ. നമ്മളില്ലാത്ത ഒരു സദസ്സിൽ ആരെങ്കിലും നമ്മളെക്കുറിച്ചൊരു മോശം കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ, അവിടെ അവൻ അങ്ങനെയുള്ളവനല്ല, എനിക്ക് അവനെ വ്യക്തമായി അറിയാമെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം അവിടെ അവർ സംരക്ഷിക്കുന്നത് നമ്മുടെ പേര് മാത്രമല്ല, നമ്മളോട് അവർക്കുള്ള ആത്മാർത്ഥമായ ആ ഒരു ബന്ധത്തെ കൂടിയാണ്. നമ്മുടെ മുഖത്ത് നോക്കി പുകഴ്ത്താനായിട്ട് ആർക്കും കഴിയും, അതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. എന്നാൽ നമ്മളില്ലാത്ത ഒരിടത്ത് നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ആ കൂട്ടത്തിലുള്ള മറ്റുള്ളവർക്ക് അവരോട് ദേഷ്യം തോന്നാം. ആ ഒരു റിസ്ക് എടുത്തിട്ടും അവർ നിങ്ങളുടെ പേര് മോശമാകാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് പവിത്രമായിട്ടുള്ള സ്നേഹമാണുള്ളത്. അവിടെ സ്വാർത്ഥതയില്ല, ഈഗോ ഇല്ല, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാണ് അവർ. മുഖസ്തുതി പറയുന്ന 1000 കപട സുഹൃത്തുക്കളേക്കാൾ എത്രയോ നല്ലതാണ് നമ്മളില്ലാത്തപ്പോൾ നമുക്ക് കാവലായി നിൽക്കുന്ന ആ ഒരൊറ്റ മനുഷ്യൻ. അങ്ങനെയുള്ളവരെ ലൈഫിൽ ഒരിക്കലും കൈവിട്ട് കളയരുത്. കാരണം ഈ ലോകത്തെ സ്വന്തം കാര്യത്തിനപ്പുറം മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ വലിയൊരു മനസ്സ് വേണം. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാം അല്ലേ. അവരെ തിരിച്ചറിയുക, അവരെ നെഞ്ചോട് ചേർക്കുക, ബന്ധങ്ങളുടെ ആഴം തിരിച്ചറിയുക. നമ്മുടെ മുന്നിൽ ചിരിക്കുന്നവരെയല്ല, നമ്മുടെ അഭാവത്തിലും നമ്മുടെ നിഴലായി നിൽക്കുന്ന മനുഷ്യരെയാണ് കൂടെ കൂട്ടേണ്ടത്. അങ്ങനെയുള്ള നല്ല ബന്ധങ്ങളിലൂടെ ജീവിതം കൂടുതൽ നമുക്ക് മനോഹരമാക്കാൻ പറ്റും. നിങ്ങളുടെ പേര് സംരക്ഷിക്കുന്ന ആ കാവലാളുകളെ ചേർത്ത് പിടിക്കുക.

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് വലിയൊരു യാത്ര കഴിഞ്ഞിട്ടാണ്, ശരിയല്ലേ? ആ യാത്രയിൽ നമ്മൾ ഒരുപാട് ദൂരങ്ങൾ പിന്നിട്ടു, ഒരുപാട് മനുഷ്യരെ കണ്ടു, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ചില ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ടാകും, എന്നാൽ മറ്റു ചില ദിവസങ്ങളിൽ നമ്മൾ ആരും അറിയാതെ കണ്ണീരൊഴുക്കിയിട്ടും ഉണ്ടാകും. തിരിഞ്ഞു നോക്കുമ്പോൾ ചില കാര്യങ്ങളെ ഓർത്ത് നമുക്ക് വലിയ വിഷമം തോന്നാറുണ്ട്. അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ആ വാക്ക് പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ശരിയല്ലേ? നമ്മുടെ ഭൂതകാലത്തെ മറ്റൊരു കോണിലൂടെ നോക്കിക്കാണാൻ സഹായിക്കുന്ന ഒരു മനോഹരമായ ചിന്തയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ ദിനങ്ങൾ, നമ്മൾ കണ്ടുമുട്ടിയ മുഖങ്ങൾ, നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ, നമുക്ക് നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, കഴിഞ്ഞുപോയ സമയം, നമ്മളെ വേദനിപ്പിച്ച വാക്കുകൾ, നമ്മൾ തനിച്ചായ നിമിഷങ്ങൾ, നമ്മളെ ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ, എന്തിന്? നമ്മുടെ മനസ്സ് കീഴടക്കിയ ആ സ്നേഹം പോലും ഇതൊന്നും വെറുതെ അല്ല, ഇതെല്ലാം വലിയ പാഠങ്ങളാണ്. ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനുഷ്യരെ തിരിച്ചറിയാനും പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള വലിയ പാഠങ്ങൾ. ഒരു തെറ്റായ തീരുമാനം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് കാണുന്ന വിവേകം, ഈ കാണുന്ന വിവേകം നമുക്കുണ്ടാകുമായിരുന്നു. നമ്മളെ ചിലർ ഒറ്റപ്പെടുത്തിയിട്ടില്ല എങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഈ കരുത്ത് നമുക്കുണ്ടാകുമായിരുന്നു. നമ്മളെ വേദനിപ്പിച്ച ആ വാക്കുകളാണ് മറ്റുള്ളവരോട് എങ്ങനെ മൃദുവായിട്ട് സംസാരിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്വപ്നങ്ങളാണ് ഒരു പുതിയ വഴി കണ്ടെത്താനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചത്. ജീവിതം എന്ന് പറയുന്നത് പരാജയങ്ങളുടെയോ നഷ്ടങ്ങളുടെയോ മാത്രം കഥയൊന്നുമല്ല. നമ്മൾ കടന്നുപോയ ഓരോ കഠിനമായ അവസ്ഥയും നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശില്പശാലകളായിരുന്നു. നമ്മളെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യര് നമുക്ക് സന്തോഷം തന്നു, നമ്മളെ വേദനിപ്പിച്ച മനുഷ്യര് നമുക്ക് അനുഭവങ്ങൾ തന്നു. ഇതിൽ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവരൊക്കെ നമ്മുടെ ജീവിത പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങൾ മാത്രമായിരുന്നു. ആ അധ്യായങ്ങൾ വായിച്ചു തീർക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പക്വതയുള്ള മനുഷ്യരാകുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് ഇന്ന് നമ്മൾ സ്വയം സങ്കടപ്പെടരുത്. നഷ്ടങ്ങളെ ഒരു ശാപമായി കാണാതെ അതൊക്കെ നാളത്തെ വിജയത്തിനായിട്ടുള്ള ഹോംവർക്കുകളായിട്ട് കാണുക. വീണുപോയ ഇടങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വെച്ചിട്ട് പുതിയൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കുക. ഒരു കാര്യം ഓർക്കുക, നിങ്ങളെ തളർത്തിയ ഒന്നിനും നിങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയില്ല, നിങ്ങളെ കൂടുതൽ ശക്തരാക്കാൻ മാത്രമേ സാധിക്കൂ. കടന്നുപോയ എല്ലാത്തിനോടും നന്ദിയുള്ളവരാവുക. അനുഭവങ്ങളെ പുഞ്ചിരിയോടെ സ്വീകരിക്കുക. കൂടുതൽ തിരിച്ചറിവുകളോടെ, കൂടുതൽ ആത്മവിശ്വാസത്തോടെ പുതിയൊരു ലൈഫിലേക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാവുന്നതേ ഉള്ളൂ. അനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട്

0: Story of life.
1: Lighten your life. നമ്മളൊക്കെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വലിയ വലിയ ഡിഗ്രികളൊക്കെ നേടി സമൂഹത്തിലൊരു നല്ല നിലയിൽ എത്തി നിൽക്കുന്നവരായിരിക്കും അല്ലേ? അങ്ങനെ ഒരു നിലയിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ചിലർക്കെങ്കിലും തോന്നാറുള്ളൊരു കാര്യമുണ്ട്, എനിക്ക് ലൈഫിൽ അറിയേണ്ടതെല്ലാം അറിയാം, ഇനി എന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല അല്ലേ? ഒരുതരം അഹങ്കാരമോ അല്ലെങ്കിൽ ആത്മവിശ്വാസ കൂടുതലോ ഒക്കെ നമ്മുടെ ചിന്തകളെ മൂടിക്കളയാറുണ്ട്. ജ്ഞാനം എന്ന് പറയുന്നത് ഒരു വലിയ സമുദ്രം പോലെയാണ്. നമ്മൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ചെറിയ തുള്ളി പോലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എപ്പോഴും ഒരു നല്ല മനുഷ്യനായിരിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു വലിയ തിരിച്ചറിവുണ്ട്. എന്നെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട, എനിക്കെല്ലാം അറിയാമെന്ന ചിന്തയല്ല നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് അറിയാത്ത കാര്യങ്ങൾ എവിടെ നിന്ന് കണ്ടാലും അത് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അത് ഒരു കൊച്ചുകുട്ടിയിൽ നിന്നാണെങ്കിൽ പോലും, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരിൽ നിന്നുള്ള ആ നിഷ്കളങ്കത, പരാജയപ്പെടുമ്പോൾ വീണ്ടും ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കാനുള്ള ആ മനോഭാവം, ആരോടും ദേഷ്യം മനസ്സിൽ കൊണ്ടു നടക്കാത്ത ആ വലിയ മനസ്സ്, ഇതൊക്കെ നമ്മൾ എത്ര വലിയ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാലും കിട്ടാത്ത വലിയ പാഠങ്ങളാണ്. അറിവ് ആരോടും ചോദിച്ചു വാങ്ങാം, ആരോടും ചോദിച്ച് പഠിക്കാം. അവിടെ പ്രായമോ പദവിയോ ഒന്നും ഒരു തടസ്സമാവരുത്. നമുക്കെല്ലാം അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ വളർച്ച അവിടെ അവസാനിക്കുകയാണ്. പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് മടിക്കും. എന്നാൽ എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മുന്നിൽ ഈ ലോകം ഒരു വലിയ പാഠപുസ്തകമായിട്ട് ഇങ്ങനെ മാറി നിൽക്കും. കാണുന്ന ഓരോ മനുഷ്യരിലും കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും അവർ പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തും. ഈ ലോകത്തിൻ്റെ വിസ്മൃതിക്ക് മുന്നിൽ നമ്മൾ എത്ര നിസ്സാരമാണ് എന്ന ബോധ്യം എപ്പോഴും ഉണ്ടാവണം. അറിവ് നേടുക എന്നാൽ വിനയമുള്ളവരാവുക എന്നാണ് അർത്ഥം. എനിക്കെല്ലാം അറിയാമെന്നൊരു ഈഗോ ഉണ്ടല്ലോ, അതങ്ങ് മാറ്റിവെക്കുക. എപ്പോഴും പുതിയ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും റെഡിയാവുക. ഒരു നല്ല കേൾവിക്കാരനാവാനായിട്ട് പഠിക്കുക. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വാക്കുകളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ജീവിതത്തിലെ വലിയൊരു വെളിച്ചം കിട്ടിയേക്കാം. എപ്പോഴും ഒരു പുതിയ പഠിതാവായിരിക്കാനായിട്ട്, ഒരു ലൈഫ് ലോങ് ലേണറായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ജീവിതം ഒരിക്കലും വിരസമാകില്ല. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കൗതുകം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അറിയാത്ത കാര്യങ്ങളെയൊക്കെ പുഞ്ചിരിയോടെ ചോദിച്ച് മനസ്സിലാക്കണം. വിനയത്തോടെ പുതിയ അറിവുകളിലേക്ക് നമുക്കൊന്നിച്ച് യാത്ര

0: എം പി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എം പി എ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
3: ഒരു കമ്പോസറാണ്, ഒരു പാട്ടുകാരനാണ്. നാടകങ്ങൾ, ലളിതഗാനങ്ങൾ, ആൽബം സോങ്സ്, അങ്ങനെ മലയാളികളുടെ മനസ്സിൽ തന്റേതായ ഒരു ഇടം പിടിച്ച ഒരു സംഗീത സംവിധായകൻ, ബിജി ബാൽ എന്ന മ്യൂസിഷ്യനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സംസാരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ആദ്യത്തെ ഗാനം ബിജി ബാലിന്റെ തന്നെ ഒരുപാട് നല്ല പാട്ടുകളുടെ കൂട്ടത്തിൽ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയ ഒരു പാട്ട് തന്നെയാണ് എന്റെ ജനലരികിൽ നിന്ന്. സൂസു സുധീ വാത്മീകം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ പാടി സന്തോഷ് വർമ്മ വരികൾ എഴുതിയ ഈ പാട്ടിലൂടെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സാധാരണ ഒരു ത്രില്ലർ മൂവിയുടെ സ്വഭാവം അനുസരിച്ച് കുറച്ച് ലൗഡായിട്ടുള്ള ഒരു മ്യൂസിക്കാണ് നമ്മൾ പൊതുവെ കേട്ടുവരാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അപ്രോച്ച് ചെയ്ത ഒരു സിനിമയായിരുന്നു തങ്കം എന്ന സിനിമ. ഒരു ത്രില്ലർ മൂവി ആണെങ്കിൽ കൂടി കുറച്ചും കൂടി ഇമോഷണൽ സൈഡും ക്യൂരിയോസിറ്റി സൈഡും ഒക്കെ നിൽക്കുന്ന ഒരു മാസ് മൂവി അല്ലാത്ത ഒരു ത്രില്ലർ സിനിമ, ഒരു സാധാരണക്കാരന്റെ ജീവിതം. അങ്ങനെ ഒരു വ്യത്യസ്തമായ അപ്രോച്ചിലൂടെ ബിജി ബാലിന്റെ കോമ്പോസിഷനിൽ വന്നൊരു നല്ല പാട്ടായിരുന്നു ദേവി നീയെ. നജീം അർഷാദ് പാടി അൻവർ അലി വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഒരുപാട് നല്ല മ്യൂസിഷ്യൻസ് ഉണ്ടാക്കി വെച്ച പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഞാൻ ഒരുപാട് സമയമെടുത്ത് പരിപൂർണ സംതൃപ്തിയോടെ ചെയ്തു എന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ അത്രയും ഉറപ്പോടുകൂടി പറയണമെങ്കിൽ അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അല്ലേ? യെസ്, നീല വെളിച്ചം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിജിബാൽ റീക്രിയേറ്റ് ചെയ്ത ആ പാട്ട്, അനുരാഗ മധുചഷകം, രക്സ് വിജയനും ബിജിബാലും ചേർന്ന് അറേഞ്ച് ചെയ്ത ഈ പാട്ട് നമുക്കറിയാം, ബാബുരാജ് മാഷ് കമ്പോസ് ചെയ്ത്, കെ എസ് ചിത്രപാടി, പി ഭാസ്കരൻ വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

0: പഴയ പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അവിടെ വരുന്ന ഒരു സാധനമാണ് താരതമ്യം ചെയ്യുക, അല്ലെ? ഒരു കമ്പാരിസൺ എങ്ങനെയൊക്കെ നമ്മൾ നന്നായി ചെയ്താലും മോശമായി ചെയ്താലും വരും. പക്ഷെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ആശങ്കയുണ്ടെങ്കിലും നീതി പുലർത്തണം എന്ന് നിർബന്ധമുള്ള ഒരു മ്യൂസിഷ്യനാണ് ബിജി പാൽ. അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും ആസ്വദിച്ച ഒരു പാട്ട് തന്നെയാണ് ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ അല്ലിയാമ്പൽ.
1: അല്ലിയാമ്പൽ കടവീലന്നരയ്ക്കൂ വെള്ളം.
0: ആഹാ, ഈ പാട്ട് എത്ര കേട്ടാലും മതിയാവില്ല അല്ലെ? വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ ആ പാട്ട് റീക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഒന്നും കൂടെ അത് ആഡ് ചെയ്യപ്പെട്ടു എന്ന് വേണം പറയാൻ. പി ഭാസ്കരൻ വരികൾ എഴുതി ലൗഡ് സ്പീക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്ത ഈ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. ദിസ് ഇസ് ആർ ജെ ഹീര.

പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. ഒരു പെണ്ണിന്റെ വേദന ആദ്യമായി റിപ്പോർട്ട് ചെയ്തൊരു കേസ്, ആ പഴയ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. ഇത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ അദ്ദേഹം അത് ഭംഗിയായി ടാക്കിൾ ചെയ്തു എന്ന് വേണം പറയാൻ. വുഡൻ ഡ്രംസ് എന്ന് പറയും, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അത്തരം ഡ്രംസുകളൊക്കെ ഉപയോഗിച്ച് ആ കാലഘട്ടത്തിന്റെ ശബ്ദത്തെ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതിലെ പല പാട്ടുകളും കമ്പോസ് ചെയ്തിട്ടുള്ളത്. പി പി രാജീവൻ വരികൾ എഴുതി, വിജിബാൽ ഈണമിട്ട പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിൽ നിന്ന് ആ സിനിമയുടെ സത്ത് മുഴുവൻ ഉള്ളിലേറ്റിയ ഒരു പാട്ട്, പാലേരും നാടായ പാലേരിയിൽ. ആ പാട്ടാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

എല്ലാ സംഗീത സംവിധായകർക്കും ഒരു ബ്രീഫ് കിട്ടൂലേ, ഈ സിനിമയ്ക്ക് ഇങ്ങനെയാണ് കഥ, ഇതാണ് സന്ദർഭം എന്നൊരു ഔട്ട്ലൈൻ മിക്ക ആൾക്കാർക്കും കിട്ടും. പക്ഷെ നമുക്ക് കിട്ടിയ ബ്രീഫിനേക്കാൾ മികച്ചൊരു ചിത്രം സ്ക്രീനിൽ കാണുമ്പോഴുണ്ടായിരുന്ന സന്തോഷമായിരുന്നു ബിജി ബാൽ എന്ന സംഗീത സംവിധായകന് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമ കണ്ടപ്പോഴുണ്ടായത്. യെസ്, ഈ സിനിമയിലെ പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന ഗാനം ഒത്തിരി പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടാണെന്ന് എനിക്ക് ഉറപ്പാണ്. റഫീഖ് അഹമ്മദ് വരികളെഴുതി ജയചന്ദ്രനും നേഹ നായരും ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. ഈ വരികളും ഈ പാട്ടും രാമന്റെ ഏദൻ തോട്ടും ആ ഒരു ലൊക്കേഷനും ഒരു രക്ഷയില്ലാത്തൊരു സിനിമ. ഈ സിനിമയില് ശ്രേയാ ഘോഷാൽ തന്നെ പാടണം എന്നുള്ളത് ബി ജി ബാലൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഒരു കവിതയിൽ നിന്ന് ഒരു പാട്ടുണ്ടായ ഒരു സുഖം ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. സന്തോഷ് വർമ്മ ലിറിക്സ് എഴുതിയ ഈ സിനിമയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളോടൊപ്പം. അഹല്യ FM-ൽ RJ ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

സ്വന്തം മക്കള് പാടുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണല്ലേ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, എസ് ബിജിബാലിന്റെ മകളാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ബിജിബാലിന്റെ മകൻ ദേവദത്ത് ബിജിബാലും പാട്ട് പാടിയിട്ടുണ്ട്. ഇന്ന് ആ പാട്ടോടുകൂടിയാണ് നമ്മുടെ ഷോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ ജാതിക്ക തോട്ടം എന്ന പറഞ്ഞ പാട്ട് ജസ്റ്റിൻ വർഗീസ് കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ടില് സൗമ്യ രാമകൃഷ്ണന്റെ കൂടെ പാടിയിട്ടുള്ളത് ബിജിബാലിന്റെ മകൻ ദേവദത്ത് ബിജിബാലാണ്. സുഹേൽ കോയൽ ലിറിക്സ് എഴുതിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സോ ഇതോടുകൂടി ഞാനും ഒരു ടാറ്റാ ബൈ ബൈ പറയാണ്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.